0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
8: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
9: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: May 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: 101.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno. 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
1: വിവരങ്ങൾക്കായി visit cbq.qa.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Solo Bollywood.
5: Hindi hit of the hour.

0: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴ്സയിൽ. ഇപ്പോൾ മഴ്സ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴ്സയിലേക്ക് വരൂ.
0: മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഹായ്, ഞാൻ ഹണിറോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's happiness frequency.
1: Kete kete kootu kudam. Radio suno.
0: Smart talk.
2: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുടുംബത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അബിനും അന്നാറോസും. അന്നാറോസ് എന്ന മോളുടെ ലൈഫിലെ കുറച്ചധികം കാര്യങ്ങളാണ് അബിൻ വളരെ വിശദമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും അവരുടെ വീഡിയോസിന് വലിയൊരു റെസ്പോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അബിൻ ഒരു പേരന്റിംഗ് കോച്ചായിട്ടും അങ്ങനെ പല സെഷൻസും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അബിനാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്മാർട്ട് ടോക്കിൽ. അബിൻ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
3: എപ്പം
2: മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാം ആക്സിഡന്റലി സംഭവിച്ചതാണോ അതോ വീഡിയോസ് ഇടാം എന്ന് പറയുന്ന ആ ഒരു ധാരണയോട് കൂടി തുടങ്ങിയതാണോ?
3: ശരിക്കും ഒരു 5 മാസം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനൊരു കാരണം എന്ന് പറയുമ്പം, ഞാനൊരു 10 വർഷമായിട്ട് ഈ ആഫ്രിക്ക, തായ്ലൻഡ് അതുപോലെ ഒരു രാജ്യങ്ങളിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് കിട്ടിയ കുറെ ഒരു ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും അതുകൊണ്ടൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു പേരന്റിങ് എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതും. അപ്പൊ നമുക്ക് വീഡിയോ ഒരു സംഭവം അതിനെ കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെ ഇത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതിനോട് കമന്റ് ചെയ്യുമെന്നൊക്കെ, അതാണ് ഇതിന്റെ ഒരു ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം എന്റെ വീട്ടിലിരുന്ന് എന്റെ കൊച്ചിനെ ഞാൻ ഈ കാര്യം പഠിപ്പിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്റെ സൊസൈറ്റീനെയും കൂടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ബോധവൽക്കരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കാര്യം നടക്കില്ല, ആരും നമ്മൾ ലിസൺ ചെയ്യാല. നമുക്കൊരു ഒരു എന്നാ പറയണ്ടേ, പേരന്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ കൊച്ചിലൂടെ ഈ ഒരു അറിവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രെൻഡ് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിള്ളേരിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, അത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. നമ്മുടെ ഒരു കുടുംബത്ത് മാത്രം നമ്മൾ നിൽക്കാതെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്നാ പറയണ്ടേ ഫാമിലി കണ്ടന്റ് എന്ന് പോലും നമുക്ക് പറയത്തില്ല. എങ്ങനെ ഒരു കൊച്ചു ഒരു കുട്ടീനെ നമുക്ക് ഇങ്ങനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ലോകം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ള ഒരു ചിന്ത നമ്മളിങ്ങനെ തുടങ്ങിയത്.
2: പല എക്സ്പീരിയൻസുകളും നിങ്ങൾ വീഡിയോസിൽ ഇടാറുണ്ട്. ഇപ്പൊ എന്തായാലും കൃഷി റിലേറ്റഡ് കാര്യങ്ങൾ പലപ്പോഴും പല പേരന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ച് ആളുകളൊക്കെ പറയാറുണ്ട്, കുട്ടികളെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എവിടുന്ന് വന്നു. ഇപ്പം അരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളത് കുട്ടികൾ അറിയണം. ഒരു പാക്കറ്റിൽ വന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും കുട്ടികൾ ഈ റൂട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
3: ഇതൊക്കെ അവരിൽ നിന്ന് തന്നെ വരേണ്ട കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഒരു റിലേറ്റീവ്സിനെ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പോ അവരൊക്കെ അവിടെ തയ്യൽ മെഷീൻ ഉണ്ട്. ഈ കുട്ടി തയ്യൽ മെഷീനെ കയറിയിരുന്നു, അത് അന്നാറോസ് ആയതുകൊണ്ടും ഞാൻ അതിന് നോ പറയാത്തതുകൊണ്ടും അവരും നോ പറഞ്ഞില്ല. അപ്പൊ സംഭവിച്ചത് അവളവിടെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു കാന്ത വിരിപ്പുണ്ടായിരുന്നു, അത് ഈ തയ്യൽ മെഷീനുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ കാന്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പഠിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഈ റൂട്ട് നമ്മൾ പഠിപ്പിക്കാനും നിൽക്കേണ്ട, പക്ഷെ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കാനുള്ള സംഭവം നമ്മൾ ചെയ്യണം. അവരത് തന്നെ മനസ്സിലാക്കിക്കോളും. ഇനി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്തായിട്ട് ദേ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോൾ അവർ ചോദ്യം ചോദിക്കും അന്നേരം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് ഈ കുട്ടി അന്നാറോസ് ഇങ്ങനെ തയ്യൽ മെഷീന്റെ അവിടെ പോയിരുന്നു, തയ്യൽ മെഷീന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ആരും നോ പറഞ്ഞില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു എന്നാ പറയേണ്ട ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡേഞ്ചർ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവരുതെന്നും അവളുടെ കുഞ്ഞു മനസ്സിനറിയാം. അപ്പൊ അതുകൊണ്ട് സൂചിയും അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അവൾ പോയില്ല, മറിച്ച് കുറച്ച് പഴയ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അത്രയും സംഭവത്തിലൂടെ ഒരു 10-20-30 മിനിറ്റോളം ഈ കുട്ടി അവിടെ സ്പെൻഡ് ചെയ്തു. സമയമായപ്പോ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചേച്ചി കുറച്ച് പഴന്തുണികളെല്ലാം കൂടെ പൊതിഞ്ഞ് അതിന്റെ കൂടുതൽ 2 കാമ്പും 2-3 സൂചി എല്ലാം കൂടെ വെച്ച് ഇവളുടെ കൈ കൊടുക്കുകയും ചെയ്തു. പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പഠിപ്പിക്കരുത്, പക്ഷെ നമ്മൾ അതിന്റെ സമീപത്ത് ഇവരെ കൊണ്ടുപോകണം, ഇവരതുമൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആയിരിക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബാക്കി അവരും ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അവർക്കും ഇതിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അറിയണമെന്ന് ആഗ്രഹമുള്ള ഇതിനോട് താല്പര്യമുള്ളവര് ഇതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ ഗ്രോ ചെയ്തോളും. പക്ഷെ നമ്മൾ ബോധപൂർവം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കും അതിനോട് താല്പര്യം കാണുകയല്ല, ദേ വിൽ ബി റിയലി ഡീമോട്ടിവേറ്റഡ് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം.
2: ഏത് സ്റ്റേജ് മുതൽ കുട്ടികളെ നമ്മൾ ഈ തരത്തിലേക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങണം?
3: ശരിക്കും ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു കൊടുക്കാനാണ് തുടങ്ങി. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ലിസണിങ് കപ്പാസിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയുന്ന കാലഘട്ടമാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ, അത് ഞാൻ പറയുമ്പം ഐ ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ടു മൈ വൈഫ് മരിയ.
2: മോളുടെ ഒരു വീഡിയോ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് മോളുടെ കേക്കോ ആയിട്ട് എല്ലാവരുടെ അടികളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഈ ഷെയറിംഗ് മെന്റാലിറ്റിയും കുട്ടികളും തമ്മിലുള്ള ഒരു കണക്ഷൻ.
3: എന്റെ ഫാദറും മദറും ഞങ്ങളൊരു ഒരുമിച്ചാ താമസിക്കുന്നത്. അവരിങ്ങനെ പറയും, ഒരു ചെറിയൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പീസൊക്കെ ഇട്ട് കഴിയുമ്പോ മോള് മുഴുവൻ തിന്നോ എന്ന് പറയും. അപ്പൊ എനിക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവരെന്റെ പേരന്റ്സ് ആണ്. ഞാൻ ഇനി അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഈഗോ ക്ലാഷ് വരണ്ട. എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്യിക്കണം എന്റെ പേരന്റ്സിനെ ഈ ഷെയറിങ്ങിന്റെ ഒരു ബ്യൂട്ടി? അപ്പം അവരെ ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്കും വാച്ച് ചെയ്യാവുന്ന കാര്യത്തിൽ ഓക്കെ ആക്കി. അങ്ങനെയാണ് ഷെയറിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെ കൂടെ തന്നെ ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. അങ്ങനെ വന്നതിൽ ഒരു ടോപ്പിക്കാണ് ഈ കൊച്ചൊരു ദിവസം കേക്ക് കൊടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് നമ്മളറിയാതെ വീട്ടിന്റെ ഒരു കൾച്ചർ ആയിരിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അന്നാ റോസ്, കാരണം അവളെ നമ്മൾ ഞങ്ങളുടെ ഒരു വീടിന്റെ ഒരു അവസ്ഥ വെച്ച് ട്രെയിൻ ചെയ്ത് വേറൊരു തരമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി ഇത് വരുന്നു. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഒന്നിനോട് ഒരു അമിതമായിട്ടുള്ള ഇവർക്ക് ഇവരുടെ ഇമോഷനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അന്നാറോസിന് അനിയത്തി നോവ, നോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവൾ എടുക്കുന്ന ചിലപ്പോൾ ഒരു 30 seconds ടു ഒരു 1 minute ഒക്കെ എടുക്കും. അതുവരെ റിമൈനിങ് പീസ് ഇസ് സേഫ് ഇൻ ഹെർ ഹാൻഡ്. അപ്പൊ ഞാനത് അതൊക്കെ ഞാൻ കണ്ട് മനസ്സാക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ് ഒരു പരിധി വരെ നമ്മുടെ ആൾക്കാർ. കാരണം നമ്മൾ അവരെ ഒരിക്കലും ഒരു കാര്യത്തിലും ട്രെയിൻ ചെയ്തിട്ടില്ല. അത് ദേഷ്യം വരുമ്പോഴാണേലും സങ്കടം വരുമ്പോഴാണേലും ഒരു ഇമോഷനും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പിള്ളേരെ പ്രാപ്തരാകാത്തതിന്റെ കാരണം ഈ ഷെയറിങ് അല്ലെങ്കിൽ എന്നാ പറയേണ്ട ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുപ്പത്തില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അതിൽ നിന്ന് ബോധപൂർവ്വം കൊച്ചിൽ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. കാരണം ഈ ഷെയറിംഗ് വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആ ഷെയറിംഗിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തു, അവസാനം അവക്കൊന്നും കിട്ടിയില്ല, അത് മോശമല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, ഇത്രമാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ? പക്ഷെ അതിന്റെ അകത്തൊരു ശരിക്കുള്ള കാര്യമാണ് അറിയോ, ഈ ഷെയർ ചെയ്ത് കഴിയുമ്പം ഷെയർ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആണ്, കിട്ടുന്നവരല്ല. അപ്പൊ ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? അവസാനം നമ്മൾ ഏറ്റവും അവസാനത്തെ ആളാകുന്നു, നമ്മൾ തഴയപ്പെട്ടു, നമുക്ക് ചിലപ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വരാം. നമ്മൾക്ക് കിട്ടി എന്നുള്ള പറഞ്ഞ് നമ്മുടെ ലോകം ചെറുതാക്കുന്നതിനപ്പുറത്തായിട്ട് നമുക്ക് ഒരു 5 പേരിലേക്ക് എത്താനുള്ള നമ്മുടെ ലോകത്തെ വലുതാക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഷെയറിങ്.
2: ഒരുപാട് നല്ല കമന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് വരാറുണ്ട്. ഒരു കമന്റ് കണ്ടത് 4 വയസ്സുള്ള അന്നാ റോസ് ആണ് ഇപ്പോൾ എന്റെ പാഠപുസ്തകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല കമന്റ്സ്. എത്ര നല്ല സന്ദേശമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിങ്ങൾ നൽകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഗുണകരമാകുന്നത് മാത്രം എടുക്കണം എന്നുള്ള ഒരു നല്ല ശ്രമം അതിന്റെ പിന്നിലുണ്ടോ?
3: ഞാൻ പറയാം, ആരൊക്കെയോ എന്നോട് പറയുമ്പോഴാണ് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വരെ ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളോ, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് ABCD അറിയത്തില്ലാത്ത ഒരാളാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി ഒത്തിരി മാറി. അപ്പോ ഏതൊരു കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റിനെ കുറിച്ച് ശ്രദ്ധിക്കുകയല്ല, പക്ഷെ പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരുത്തും അവഗണിക്കപ്പെടുന്ന കാര്യമായിരിക്കാം നമുക്ക് വളരെ മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാനും പോവുകയല്ല. ഒരു ചെറിയ ചലനങ്ങൾ വരെ നമുക്ക് വലിയ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
2: അവന് അതിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു മക്കളെ എത്തിക്കേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പം എന്താ പറയാ, ഒരു കപ്പ എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിലോ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ, ശരിക്കും ഇതൊക്കെ ഡയറക്റ്റ് കാണുന്നതിന്റെ ഒരു ഗുണം എന്താണ്
3: എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തില് വേൾഡിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒന്ന്, ഈ കപ്പ പറിക്കുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ രണ്ട്, ഞാനിപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടന്റിന് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നില്ല, പക്ഷെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ കാര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കും, ഇല്ലെങ്കിൽ വലിയ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ സന്തോഷം പോവുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അന്നാ റോസിന് സന്തോഷം കണ്ടെത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ മണ്ണിരെ കൈ വന്ന സമയത്തായിരുന്നു. മണ്ണിരെ കൈ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് മണ്ണിൽ 10 തവണ കാലിൽ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ കൈ വന്നാൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നമ്മളിൽ വരും. അപ്പം എനിക്ക് തോന്നുന്നു ചില ഇടങ്ങളിലേക്ക് നമ്മൾ പിള്ളേരെ എത്തിക്കണം, കാരണം അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യണം, കാരണം അത് ഇപ്പളേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തോളും.
2: അബിൻ മൈക്കിളും ഹന്നാ റോസും ഇവരുടെ വീഡിയോസ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട്. അബിനാണ് പേരന്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം. സ്മാർട്ട് ടോക്ക്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. Smart Talk.
3: റേഡിയോ സുനോയിൽ സ്മാർട്ട് ടോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അബിനാണ്. അബിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് മോളുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. മോളുടെ പേര് ഹന്ന റോസ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ വീഡിയോസ്. സ്ക്രിപ്റ്റുകൾ അധികമൊന്നും ഇല്ലാതെ ജീവിത കഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് ആണ് അവരുടെ ഇത്. ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അബിനാണ് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അബിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്.
4: അതോടൊപ്പം ഒരു കുട്ടി ലൈബ്രറി മോൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളും ലൈബ്രറിയും അത് ഭയങ്കര കണക്ഷൻ ഉള്ള രണ്ട് കാര്യങ്ങളാണ്. കുട്ടികളെ വായനയിലേക്ക് അല്ലെങ്കിൽ പുസ്തകം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അവർ അതിലേക്ക് എത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
5: ബുക്കുകളുടെ കാര്യം ഞാൻ പറയുമ്പോൾ കഥകളെ ആർക്കും ഇഷ്ടമാണ്, അത് ഏത് പ്രായക്കാർക്കും. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട. ഹന്നാറോസിന് ഇപ്പൊ ആകെ ABCD മാത്രമേ അറിയത്തുള്ളൂ, കാരണം അംഗൻവാടിയിലാണ് പോകുന്നത് 4 വയസ്സ്. പക്ഷെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നത് പഠിക്കണം, അംഗൻവാടിയിലെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണം എന്നൊന്നും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. പക്ഷെ കുറെ പുസ്തകങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. പുസ്തകങ്ങൾ വരുന്നതനുസരിച്ച് വീടിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞങ്ങൾ എല്ലാവരും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹന്നാറോസ് ആവുന്നതിന് മുമ്പ് ഒരു പരിധി വരെ എല്ലാവരും മൊബൈലിൽ കൂടെ ലോകത്തിൽ കൂടെ ആയിരുന്നു. നമ്മൾ വീട്ടിൽ പുസ്തകങ്ങൾ വരുത്തി പിള്ളേര് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയത്തില്ലേ പോലും അവരും പിന്നെ വായിക്കുന്നതായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്, ഇത് നമുക്കും വേണ്ടിയിട്ട് വായിക്കും.

0: വായിച്ചത് മാത്രമല്ല ഇത് ആ കൊച്ചിനെയും കൂടെ ഓർത്തോണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആ ബുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ബുക്കുകളെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇവക്കൊരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അത്. ഞാൻ പറയുന്നത് കഥകൾ നമുക്ക് മാതാപിതാക്കൾ ഇവരോട് സംസാരിക്കണം. സംസാരിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവര് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയൊരു ബുക്ക് പോലത്തെ വെച്ച് പറയാനുണ്ടായുണ്ടല്ലോ അവരുടെ ഇമാജിനേഷൻ ഇങ്ങനെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തായിരുന്നു ഇങ്ങനെ, അത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, ഇപ്പൊ അങ്ങനെ ഒരു കഥ പറയുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ കഥ പറയുന്നത് അതുപോലെ ഇവളിങ്ങനെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറയുവാണ് ചായ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരുടെ അടുത്ത് നമ്മള് എന്നാ പറയേണ്ട ചില ഈ പുസ്തകമായിട്ടിരിക്കുന്നത് റീഡിംഗ് സ്കില്ലിന്റെ അപ്പുറത്ത്, റീഡിംഗ് സ്കില്ല് അവർ തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന കൂട്ടത്തിൽ വളർന്നു വരും. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
1: അതോടൊപ്പം തന്നെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സമ്മാനങ്ങൾ കൊടുക്കേണ്ടതിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നമ്മളെ സ്ഥിരം കൊടുക്കുന്ന സമ്മാനങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള സമ്മാനങ്ങളും കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെടിയൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണേണ്ടതുണ്ടോ? കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സമ്മാനങ്ങളല്ലേ അവരെ സന്തോഷിപ്പിക്കുക?
0: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം ഒരു സമൂഹം ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല അവര് ചെടി കൊണ്ടുവരുമെന്ന്. പക്ഷെ അവര് കൊണ്ടുവന്നപ്പം രണ്ട് ചോക്ലേറ്റ്, പിന്നെ ഡ്രോയിങ് ബുക്സ് രണ്ടെണ്ണം, പിന്നെ കുറച്ച് കളർ പെൻസില്, ഇതെല്ലാം അവരെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അന്നാറോസ് ദേർ ഈസ് എ സർപ്രൈസ് വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ടു ദ കാർ എന്ന് പറഞ്ഞു. അന്നാറോസ് അവരെ ഇങ്ങനെ അവരുടെ പുറകെ പോയി. അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതൊന്നും എനിക്ക് വീഡിയോ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളല്ല കേട്ടോ, ഇങ്ങനെ ഈ ഇമോഷൻസിനെ ഫീലിംഗ്സിനെ വെച്ച് ഈ. അപ്പൊ അവരത് അങ്ങോട്ട് കാർ തുറന്നു, അവരത് കൊടുത്തു. അന്നാറോസ് ഭയങ്കര സർപ്രൈസിലായി, ഇതൊരു സമ്മാനമാണോ. അപ്പം തന്നെ അത് അവിടെ കൊണ്ട് നട്ടില്ല, അത് ഒരാഴ്ച അവിടെ ഇരുന്നു, അത് വാടിയപ്പോ അന്നാറോസ് വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പോലും ഓർത്തില്ല ഇതിങ്ങനെ ആവുമെന്ന്. പക്ഷെ നമ്മുടെ ഒരു ജീവിത രീതി കൊണ്ട് ഒരു റീഡിംഗ് ഓഫ് ദ ഓഡിയൻസ് സംഭവിച്ചതാണ് അവരാ ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നി, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ്സ് മാത്രമല്ല, അതിലേക്ക് മാത്രമായിട്ട് അവരെ നമ്മൾ ഒതുക്കുന്നത് നമ്മുടെ ഒരു ഇടുങ്ങിയ മെന്റാലിറ്റി കൊണ്ട് കൂടെയാണ്. നമുക്ക് അതിന്റെ അപ്പുറത്തേക്കായിട്ട് എന്തൊക്കെയോ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, കാരണം ഷീ റിയലി എൻജോയ് ഇട്ട്.
1: അവൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
0: ക്ലാസ്സുകളുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് നമ്മള് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അന്നാറോസിനെ ഞാൻ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ആക്റ്റീവ് ആക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവളെ കേൾപ്പിക്കും. പുറത്തിറങ്ങിയാൽ കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞാല് അതാണ് പച്ച മലയാളത്തില്, കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ മക്കളെ റെഡി ആക്കുക. അപ്പം നമ്മള് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിലല്ല കേട്ടോ, ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ കൂടിച്ച് വരുന്ന അത്തരത്തിലേക്കുള്ള കുറച്ച് ഗ്രൂപ്പ് വർക്കുകളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഒരു കാര്യം ചെയ്യുന്നു, അതിനുശേഷം എന്താണ് ഇതിലൂടെ അവര് മനസ്സിലാക്കിയത്, ഈ എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് അവർ നോട്ട് ചെയ്തതെന്ന് നമ്മൾ അവരോട് പറയുന്നു. കണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതേ ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ ഒരു ഇതേ സംഭവം ഞാൻ അഞ്ചാം ക്ലാസ്സുകാരനെ എടുത്ത് ചെയ്തപ്പോഴും ഒരു 63 വയസ്സുകാരനെ എടുത്ത് ചെയ്തപ്പോഴും അവര് രണ്ടുപേരും ലൈഫിന്റെ രണ്ട് തരത്തിലാണ് അത് അതിനെ അവർ റീഡ് ചെയ്തിരിക്കുന്നത്. കാരണം 65-കാരിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ട സമയമുണ്ട്, അഞ്ചാം ക്ലാസ്സുകാരിലും അത് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാന് നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിൽ ഉള്ള ഒരു സാധനത്തെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഒരു ട്രെയിനിങ്. പക്ഷെ അത് എങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമ്മൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന് വലിയൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടില് ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ സ്പീക്കറിനെ തട്ടി നമുക്ക് നടക്കാൻ പറ്റുകയല്ല. ഇത് സംസാരിച്ചു കഴിഞ്ഞാലൊന്നും നമ്മൾ മോട്ടിവേറ്റ് ആകാൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവണം, നമ്മുടെ സെൽസുകൾ ആക്റ്റീവ് ആവണം. നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പഠിക്കണം. ഒരാള് വണ്ടി ഓടിക്കുന്ന പിക്ചർ കാണിച്ചു തന്നാലും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് 10 തവണ ക്ലാസ് ാലൊന്നും നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുകയല്ല. നമ്മൾ വണ്ടിയെ കയറി ഇരിക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചോണ്ട് അവരിൽ സംഭവിച്ച മാറ്റത്തെ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവരെ ചലഞ്ച് ചെയ്യുന്നു. അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കാര്യത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു.
1: എവിടെയാണ് നമ്മുടെ നാട്ടിൽ? എവിടെയാണ്
0: നാട്ടില്? കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡർ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്ഥലം, ചെറുപുഴ.
1: ഓക്കെ, അപ്പൊ അവിടേക്കാണ് ആളുകൾ വരികയൊക്കെ ചെയ്യുന്നത് അല്ലേ?
0: ആ, അങ്ങോട്ടാണ് ആൾക്കാര് വരികയും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 4-5 മാസം.
1: 4-5 മാസത്തിനുള്ളിൽ സംഭവിച്ച ലൈഫിലെ മാറ്റങ്ങളാണ് ഇതൊക്കെ അല്ലേ?
0: അപ്പം എന്റെ വീഡിയോ കണ്ടാലറിയാം, 1-ാമത്തെ വീഡിയോ തൊട്ട് ഈ ഇപ്പം ചെയ്തിരിക്കുന്ന വീഡിയോ വരെ ആരും ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിച്ചു. കാരണം ഇതുവരെയായിട്ട് ആരും ചിന്തിക്കാത്ത തരത്തിലാണ് ഞാനും വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഏറ്റവും നല്ല പ്രായമുണ്ടല്ലോ, ഒരു ഒരു 20 തൊട്ട് അല്ലെങ്കിൽ ഒരു 25 തൊട്ട് 35 വരെ നമ്മൾ ഏറ്റവും നല്ലൊരു സമയം. ആ സമയം ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ആർക്കും പറയാൻ പറ്റാത്ത സ്റ്റോറികൾ നമുക്ക് ഉണ്ടാവണം.
1: അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, കുറച്ച് സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, ഒപ്പം തന്നെ മോളുടെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ വീഡിയോസ്, മോളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന വീഡിയോസ് ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
0: തീർച്ചയായിട്ടും.
1: അങ്ങനെ കുട്ടികളും പേരൻസും എങ്ങനെയായിരിക്കണം കുട്ടികളുടെ അടുത്തുള്ള ഇടപെടൽ, അവർക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല പല വിഷയങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
2: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
1: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
2: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
1: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Hi, ഞാൻ സുജാത ചേച്ചിയാണ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: இந்த ஆட்டம் போதுமா குழந்தை?

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்
2: ஸ்கோர் போர்ட் an exclusive sports roundup show.
3: ഹലോ ഹായ്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടെ ഒരു ഉഗ്രൻ യാത്ര കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. എന്തായാലും സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങൾ കൂടുതലാണ്. ലാലിഗയിൽ ചാമ്പ്യന്മാരായിട്ട് ബാർസലോണ എത്തുന്നു. അസേ റയൽ മാഡ്രിഡ് ഫാൻ അത് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. പക്ഷേ ബാർസലോണ ഈ തവണ കിരീടം നേടുമ്പോൾ റയൽ ഫാൻസിന് പോലും ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. റയലിന്റെ കൈകളിലേക്ക് ഈ സംഭവം എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ ബാർസലോണയുടെ ഈ ഒരു വിജയത്തിന് കൺഗ്രാജുലേഷൻസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കണേ, എങ്ങനെയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണേ, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയിട്ടും പർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടും ബാറ്റ്സ്മാൻമാരും ബോളർമാരും തല്ലുകൂടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പോയിന്റ് ടേബിളിലെ തലപ്പത്തുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഓരോ ടീമുകളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കിടിലം പ്രകടനങ്ങളാണ് ഓരോ ദിവസങ്ങൾ കൂടുന്തോറും വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ മാച്ചുകളും ഉഷാറായിട്ട് പോകുന്നു. ആദ്യ മത്സരങ്ങൾ ജയിച്ച ടീമുകൾ അവസാന മത്സരങ്ങൾ തോൽക്കുന്നു. ആദ്യ മത്സരങ്ങൾ തോറ്റ ടീമുകൾ അവസാന മത്സരങ്ങൾ ജയിക്കുന്നു. സസ്പെൻസ് ത്രില്ലർ പോരാട്ടങ്ങളിൽ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ആയിട്ട് ഓരോ ടീമുകളും മുന്നോട്ട് പോകുമ്പോൾ ഈ സീസൺ കൊള്ളാം, ഈ സീസൺ പോലെ ഇത്രമാത്രം ആവേശം നൽകിയിട്ടുള്ള സീസണുകൾ കുറവാണ്. എല്ലാ സീസണുകളിലും ആവേശം ഉണ്ടെങ്കിലും ഇത്രയും മത്സരങ്ങൾ, ഒരു ടീമിന് രണ്ടോ മൂന്നോ മാത്രം മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ, ഒരു മത്സരമൊക്കെ ബാക്കി നിൽക്കുമ്പോൾ പോലും പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് നാല് ടീമുകളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ പോകുന്നതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഗുജറാത്തും ആർ സി ബി ഒക്കെ ഏറെക്കുറെ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. സ്പോർട്സ് ലോകത്തെ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ എ ടു സെഡ് കാര്യങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്കൊന്നിച്ച് സ്പോർട്സ് ലോകത്തുള്ള റൈഡ് തുടങ്ങിയാലോ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency.
6: Hi, njan Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണേ? പോയിന്റ് ടേബിളിന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഐ പി എല്ലിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും മത്സരങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കഥകൾ പറയുമ്പോൾ ഏറ്റവും കഷ്ടകാലം പിടിച്ച ടീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. പ്രകടനങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കരകയറാൻ വേണ്ടിയിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ ഈ ടീമിനെ കാത്തിരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, പരിക്കുകൾ. ഇത്ര മാത്രം വെല്ലുവിളിയായിട്ടുള്ള ഒരു ടീം ഐ പി എല്ലിൽ ഏതെങ്കിലുമൊക്കെ സീസണിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മാറിയും തിരിഞ്ഞും വരാറുണ്ട്. പക്ഷേ ഈ സീസണിൽ ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങളുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അവരുടെ ഡെത്ത് ഓവറുകളിലെ തുറപ്പ് ചീട്ട്, അതുപോലെ തന്നെ ബാറ്റിംഗിൽ പലപ്പോഴും നിർണായകമാകുന്ന പേര് സാക്ഷാൽ ജാമി ഓവർട്ടൺ കൂടി പരിക്കിന്റെ പിടിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം കൂടി നാട്ടിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ അവരുടെ തലയായ സാക്ഷാൽ എം എസ് ടി പരിക്ക് കാരണം മത്സരങ്ങളുടെ ഭാഗം ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിൽ പവർ പ്ലേയിൽ ഇത്രമാത്രം അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആയുഷ് മേത്ര ടീമിന്റെ ഭാഗമാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് ഖലീൽ അഹമ്മദ് അതിന് തൊട്ട് മുമ്പ് പരിക്ക് വന്ന് പുറത്തു പോകുന്നു. അങ്ങനെ പല പല ആളുകളും ആ ഒരു സങ്കടത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. ചേട്ടാ എന്ത് കഷ്ടമല്ലേ, ഒരു ടീം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ ആ ടീമിൽ പരിക്ക് വരുന്നത് അതൊരു ഡാർക്ക് മോഡാണ്. ടീം ഒന്ന് ബിൽഡ് ചെയ്ത് വരുമ്പം പരിക്കുകൾ ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളവും വലിയ വെല്ലുവിളികളാണ്. ആ വെല്ലുവിളി ഫേസിലൂടെയാണ് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ചെന്നൈ ഫാൻസ് പറയുന്നുണ്ടാവും ഈ വെല്ലുവിളികളേക്ക് അതിജീവിച്ച് പ്ലേ ഓഫിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ സജീവമായിട്ട് നിൽക്കും, പ്ലേ ഓഫിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സീറ്റ് എടുത്തിട്ടോ അത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മുംബൈ ഫാൻസ് നേരെ തിരിച്ച് പറയുന്നുണ്ടാവും ചെന്നൈ നിങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടീമുകളും നേരിടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ശക്തമായ വെല്ലുവിളിയാണത്. എന്തായാലും

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM.

0: കൃത്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hi, this is Sushin Shyam.
3: You are listening to
2: Radio Suno 91.7.
4: Scoreboard, an exclusive sports roundup show.
5: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വമ്പൻ ആവേശമായിട്ട് ഓരോ ടൂർണമെന്റുകളും നമ്മുടെ അരികിൽ ഇങ്ങനെ റെഡി പണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നേരെ ഹോക്കിയിലേക്ക് പോവാണ്. ഹോക്കിയിൽ ദാ ഒരു സെൽഫ് ഗോളിലേക്കാണോ വഴിയൊരുങ്ങുന്നത്? ഹോക്കി ഇന്ത്യയും ഒരു വലിയ വിവാദ പ്രസ്താവന നേരിടുകയാണ്. ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഒരു താരം തന്നെയാണ്, പി ആർ ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ ശക്തനായ വിശ്വസ്തനായിട്ടുള്ള ആ ഒരു കാവൽക്കാരൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ ഇന്ത്യയുടെ ഹോക്കി ജൂനിയർ ടീമിന്റെ പരിശീലകനായിരുന്നു. ഈ ഒരു പരിശീലക സ്ഥാനത്തേക്ക് യാതൊരുവിധ അറിയിപ്പുകളും ഇല്ലാതെ തന്നെ പുറത്താക്കിയിരിക്കുന്നു. ഒരു വിദേശ പരിശീലകന് അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്നെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം 5 ടൂർണമെന്റുകളിലാണ് പങ്കെടുത്തത്. ഈ 5 ടൂർണമെന്റുകളിലും പോഡിയം ഫിനിഷ് നടത്തിയിട്ടുള്ള ഒരു ടീം, അതുപോലെ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഒരു ടീം, ഏറ്റവും മികച്ച പ്രകടനത്തോടുകൂടി പല താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ, സീനിയർ ടീമിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം, ഈ ഒരു ടീമിനെ മികച്ച പ്രകടനം കൊണ്ടൊരു പരിശീലകനെ മാറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇപ്പം ഹോക്കി ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് 2025 ഡിസംബറിൽ തീർന്നു. അത് കഴിഞ്ഞ് കൃത്യമായ പ്രോട്ടോകോൾ വഴിയാണ് അടുത്ത പരിശീലകനെ നിയമിക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കിയതല്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ ഹോക്കി മേഖലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പി ആർ ശ്രീജേഷ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുറിപ്പ്. എന്തായാലും ഇതിൻ്റെ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. ശ്രീജേഷ് എന്ന് പറയുന്ന പേര് എന്നും ഹോക്കിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. കേരളത്തിൽ വെച്ചും അദ്ദേഹം ഓരോ ഇന്റർവ്യൂകളിലും പറയുന്നത് പോലെ തന്നെ, ഞാൻ ശ്വസിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ഹോക്കിയിലാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഹോക്കിയിൽ ഇന്ത്യയുടെ ഒരു പ്രധാന റോളിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Scoreboard, an exclusive sports roundup show.
2: പൊതുവേ ഗോസിപ്പുകൾക്ക് നമ്മുടെ സ്കോർ ബോർഡിൽ വലിയ സ്ഥാനമൊന്നുമില്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവോ? ശരിയാകത്തുമില്ല. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നേരെ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ നടക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതായത് ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ക്യാപ്റ്റനായ പേര് ഹാർദിക് പാണ്ഡ്യ. 2023 ഹാർദിക് മുംബൈയുടെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻസി കൊടുത്തതിനെതിരെ ശക്തമായ രോക്ഷ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ രോക്ഷപ്രകടനങ്ങൾക്കെല്ലാം പിന്നാലെ ഹാർദിക്കിന് ഒരു മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. പക്ഷേ ഈ രോക്ഷപ്രകടനങ്ങളിൽ നിന്ന് അതേ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ രീതിയിൽ കയ്യടികൾ നേടാൻ ഹാർദിക്കിന് ടി ട്വന്റി വേൾഡ് കപ്പ് വിജയത്തിന് പിന്നാലെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലും ഹാർദിക്കിന്റെ പ്രകടനങ്ങളും അതുപോലെ ടീമിനെ നയിച്ച രീതികളിലും ഒക്കെ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ടീമിൽ രണ്ട് ചേരികളുണ്ടെന്നും, അതായത് ഒന്ന് രോഹിത് ശർമ്മയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും ഹാർദിക്കോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും, ഇത് കാരണം വലിയ രീതിയിൽ ടീമിലെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടെന്നും ആരും വലിയ രീതിയിൽ എഫേർട്സുകൾ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കുറച്ച് മത്സരങ്ങളിൽ ഭാഗമാകുന്നില്ല. അതിനിടയിൽ തന്നെ ആ പുതിയ ഗോസിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർദിക് പാണ്ഡ്യ CSK-യിലേക്കാണോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മുംബൈയും CSK-യും തമ്മിൽ കുറച്ച് താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു അതിനുള്ള സാധ്യതകൾ എന്നുള്ളത് ഇനി അറിയേണ്ടതാണ്. ഇനി അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ കേൾക്കേണ്ടതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം ക്രിക്കറ്റ് വൃത്തങ്ങൾ നൽകുന്ന സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ശിവൻ ദുബേ ഹാർദിക് പാണ്ഡ്യ എക്സ്ചേഞ്ച് ആണ്. ശിവൻ ദുബേ ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് പ്ലെയറാണ്. ഈ തവണ CSK-ക്ക് വേണ്ടിയിട്ട് ഗംഭീര പ്രകടനങ്ങളിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇവരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധ്യതകളുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സാധ്യത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഋതുരാജ് ഗെയ്ക്വാദിനെ മുംബൈയിലേക്ക് വിട്ടിട്ട് ഹാർദിക്കിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസേ ഉണ്ടെന്ന് പറയുന്നു. നിലവിലെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനെ എങ്ങനെ മാറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതുപോലെ ഓൾ ക്യാഷ് ട്രേഡിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റൂല. പൂർണ്ണമായും പണം വാങ്ങി താരങ്ങളെ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാതെ ഉള്ളൊരു ട്രാൻസ്ഫറും. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒഫീഷ്യലായിട്ട് വരാനുള്ളതേ ഉള്ളൂ. അത് ഉടനെ ഒന്നും വരാൻ ചാൻസും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു താരം ഒരു ടീമിൽ നിന്ന് പോകുന്ന സമയത്തുള്ള ഒരുപാട് വൃത്തങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കേൾക്കാറുള്ളത് പോലെ കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈവൻ സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏകദേശം 2 വർഷമായിട്ട് സഞ്ജുവിന്റെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ സീസണിൽ മാത്രമാണ് സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നത്. ഇതൊക്കെ റിയൽ ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാന്ന് പറയുമ്പോൾ, ഈ വാർത്തകളുടെ ഒക്കെ താഴെ ചെന്നൈ ഫാൻസ് പറയുന്നത് ഹാർദിക്കിനെ വേണ്ടെന്ന. അതെന്താ, ഹാർദിക്ക് നമ്മുടെ ഒരു ഓൾറൗണ്ടർ അല്ലേ? നിങ്ങൾ ചെന്നൈ ഫാനാണോ? ആണെങ്കിൽ ഹാർദിക്കിനെ വേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചുവാണ്.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: Scoreboard, an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സങ്കടമുള്ളൊരു കാര്യമാണ്, പക്ഷേ ഒരുപാട് വീഴ്ചകളിൽ നിൽക്കുകയാണ്. ഈ വീഴ്ചകളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ടീം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിഗയിലേക്കാണ്. ലാലിഗ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ബാർസലോണ. പക്ഷേ ഒരുപാട് തകർച്ചയിൽ നിൽക്കുന്ന ഒരു ടീമിൻ്റെ ഒരു പതനം ഉറപ്പാക്കിയ രീതിയിലായിരുന്നു ബാർസലോണയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ഞായറാഴ്ച രാത്രി ആ ഒരു നുക്കാപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ 2-0 കീഴടക്കിക്കൊണ്ടാണ് ബാർസലോണ തുടർച്ചയായിട്ടുള്ള 2nd time ലാലിഗയിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വിജയത്തോടുകൂടി റയലിനെ തകർത്തുകൊണ്ട് തന്നെ ആ ഒരു കിരീട സ്വന്തമാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആവേശം ചില്ലറയൊന്നും ആയിരിക്കില്ല. 94 ശേഷമാണ് ഒരു എൽ ക്ലാസിക്കോ മത്സരം ലാലിഗ കിരീടം നിർണയിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാന താരങ്ങളില്ലാതെയായിരുന്നു രണ്ട് ടീമുകളും കളത്തിലേക്ക് ഇറങ്ങിയത്. ലാമിൻ യമാൽ, അതുപോലെ ക്യാപ്റ്റൻ റാഫിഞ്ഞ, അങ്ങനെ ഒരുപാട് അസാന്നിധ്യം ബാർസയെ സംബന്ധിച്ചുണ്ടായിരുന്നു. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ അടക്കം 7 പ്രധാന താരങ്ങളില്ലാതെയാണ് റയലും ഇറങ്ങിയത്. എന്തായാലും ഒരുപാട് പ്രധാന താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും മത്സരം ആവേശകരമായിരുന്നു. ആ ഒരു ആവേശകരമായിട്ടുള്ള മത്സരത്തിൽ, എൽ ക്ലാസിക്കോ മത്സരത്തിൽ, ഈ പറഞ്ഞുകൊണ്ട് 94 ശേഷം കിരീടം നിർണ്ണയിക്കുന്ന ഒരു മത്സരമായി മാറി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബാർസലോണ നിൽക്കുന്ന സമയത്ത് ബാർസലോണ ആൻഡ് ബാർസലോണ ഫാൻസ് കൺഗ്രാജുലേഷൻസ്. റയൽ മാഡ്രിഡ് ഫാൻസ്, നമ്മൾ തിരിച്ചു വരും. ശക്തമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ ചില ചില മാറ്റങ്ങളുമായിട്ട് റയൽ എന്ന് പറയുന്ന ആ ഒരു ടീമിന് തിരിച്ചു വരാൻ കഴിയട്ടെ, നമ്മുടെ ടീമിന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് സ്കോർ ബോർഡിലുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹായ്, ഞാൻ ഷെയ്നികം.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാലിഗയിൽ പോയായിരുന്നു, ഐ പി എല്ലിലൂടെ ഒക്കെ ഇങ്ങനെ വഴികറങ്ങി നടക്കുന്ന ഒരു ടൈമായിരുന്നു.

2022 ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ, അന്ന് ഈ ഒരു പ്രവാസി ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും 4 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഫുട്ബോൾ ഹൃദയങ്ങളിലൂടെ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 42 ടീമുകളുമായിട്ടൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വെറും ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഓരോ ടീമുകളും തയ്യാറെടുക്കുന്നു, പല ടീമുകളും അനൗൺസ് ചെയ്യുന്നു, ചില വമ്പൻ പേരുകളില്ലേ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ ഒരു സീസണും ഗംഭീരമാണ്. ഇപ്പോൾ മത്സരങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ തണുപ്പൻ മട്ടുണ്ടെങ്കിലും ഓരോ മത്സരങ്ങളും തുടങ്ങുന്ന സമയത്ത് ആവേശം ഇരട്ടിയാവും. ഫുട്ബോൾ വേൾഡ് കപ്പുകളുടെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോഴാണ്. കേരളത്തിലെ ഓരോ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും അത്രമാത്രം ആവേശകരമാണ്. ഓരോ സ്ഥലങ്ങളിലും വമ്പൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു, ഒരുപാട് കട്ടൗട്ടുകൾ ഉയരുന്നു, എല്ലാം കൊണ്ടും അതൊരു വൈബാണ്. എന്തായാലും വൈബോടുകൂടി ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കളം ഗംഭീരമാകട്ടെ, മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകൾക്കും കഴിയട്ടെ. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ വേൾഡ് കപ്പിൽ ഇത്തവണ ആര് തൂക്കുമായിരിക്കും ആ ഒരു കപ്പ്? ഒരുപാട് പ്രതീക്ഷകൾ പല ടീമുകൾക്കും ഉണ്ടായിരിക്കും. വമ്പൻ ടീമുകൾ അർജന്റീന കഴിഞ്ഞ സീസണിൽ കപ്പ് നേടിയവരാണ്. ഞങ്ങൾ ഈ സീസണിൽ ഞങ്ങൾ കപ്പ് നേടുമെന്ന് പറയുന്ന സമയത്ത് പോർച്ചുഗൽ ഇതുവരെ കപ്പ് നേടിയിട്ടില്ല. പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരു വമ്പൻ യാത്രയിപ്പോൾ ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ കപ്പ് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന സമയത്ത് ഫ്രാൻസും ജർമ്മനിയും ബ്രസീലും ഉൾപ്പെടെയുള്ള ഓരോ ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്നത് ആ കിരീടം എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും. ഞാനിപ്പോൾ സ്പെയിൻ ഉൾപ്പെടെയുള്ള പല വമ്പന്മാരുടെയും പേര് പറഞ്ഞില്ല, അപ്പോൾ പല ആരാധകരും പറയുന്നുണ്ടായിരിക്കും അതെന്താ പറയാത്തത്. നിങ്ങൾ പറ ആരായിരിക്കും ഈ തവണ കിരീടം ചൂടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടീം? മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വർക്കണ്ടാക്കൂടെ, ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ

0: മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Radio Suno 91.7.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
3: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോസിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
5: വർഷം 2025, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസം 12-ാം തീയതി, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അത്രമാത്രം സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമല്ല, ഒരുപാട് സങ്കടത്തോടുകൂടി ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. എന്താണ് ആ സങ്കടത്തിന്റെ കാരണമെന്നല്ലേ? വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു 269-ാം നമ്പർ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 269-ാം നമ്പർ ക്യാപ്പ് ധരിക്കുന്ന ഒരു താരം. അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ 18-ാണ്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഒരു ദിവസം. അതെ, സാക്ഷാൽ വിരാട് കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസം. അതൊരു സാധാരണ വിരമിക്കൽ പോലല്ലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനെ, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ പുതിയ മാനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു വിരാട് കോഹ്ലിയുടെ. ഇന്ത്യയിൽ വന്ന ഏതൊരു ടീമും ജയിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്, മുട്ടുകുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് പുറത്തും ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിലേക്ക് പോയാലും എത്ര വലിയ വമ്പൻ ടീമുകളാണെങ്കിലും കൊമ്പന്മാരാണെങ്കിലും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ടീമായിരുന്നു വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്. അഗ്രഷൻ അതിന്റെ പീക്കിൽ നിന്നിട്ടുള്ള ഒരു കാലഘട്ടം, ഇന്ത്യൻ പേസ് ബൗളർമാർ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം വേറെ ലെവലിൽ തന്നെയായിരുന്നു. ഇന്നും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് മുന്നോട്ടുള്ള യാത്രകളിൽ വിരാട് കോഹ്ലി നൽകുന്ന ഇൻസ്പിറേഷനും ചെറുതൊന്നും അല്ല കേട്ടോ. ആ ഒരു താരത്തിന്റെ പ്രകടനത്തിന് ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുത്തേ പറ്റും. എന്തായാലും വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴും ആ ഒരു അസാന്നിധ്യം പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടീമിന് നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ ആ ഒരു പ്ലെയറിന്റെ കൺസിസ്റ്റൻസിയിൽ കൈയടിക്കാറുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരു മോശം ഫേസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റാതെ ഓഫ് സൈഡ് ട്രാപ്പിൽ, ഫുട്ബോളിലല്ല ക്രിക്കറ്റിലെ ഓഫ് സൈഡ് ട്രാപ്പിൽ വീണു പോകുന്ന രീതിയിൽ ഓഫ് സൈഡിൽ വരുന്ന പന്തുകൾക്ക് ബാറ്റ് വെച്ച് ബാക്ക് ടു ബാക്ക് ഔട്ടാകുന്ന പ്രവണതകളൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പം ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ തന്നെ ഇപ്പം ഏകദിന ക്രിക്കറ്റിലും അതുപോലെ തന്നെ T20 ഇത് RCB വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വിരാട് കോഹ്ലി തിരികെ വന്നിരുന്നെങ്കിലോ എന്നുള്ളത്. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര കിടലിനായിരുന്നു. ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം കളിച്ചുകൊണ്ടേയിരുന്നത്, ഒരു റിസൾട്ട് ഉണ്ടാകണം. വെറുതെ സമനിലയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ജയോ തോൽവിയോ അതിലൊന്നും ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിന് ഇന്ത്യക്ക് സമനില പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഇന്ത്യ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ മത്സരം സമനില പിടിക്കായിരുന്നു, ഇന്ത്യക്കും ന്യൂസിലൻഡിലൂടെ ആ ഒരു കപ്പ് ഷെയർ ചെയ്തെടുക്കായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലി ശ്രമിച്ചത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് കാലിടറി തോൽവിയിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. വിരാട് കോഹ്ലിയുടെ പേര് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മനസ്സും മൈൻഡും മാറ്റി എഴുതിയ പേരാണ് വിരാട് കോഹ്ലി എന്നുള്ളത്. ഇനിയും ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇനി ഒരുപാടില്ല, ഇനി കുറച്ച് കഥകളും പറയാനുണ്ട്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. You are listening to Radio Salon 91.7.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. ഒരുപാട് ആവേശത്തോടുകൂടി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ അതാ സ്കോർ ബോർഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ലാലിഗയിലും ഫുട്ബോൾ വേൾഡ് കപ്പിലും ഐ പി എല്ലിലും ഒക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ആ ഒരു ഫൈനൽ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് കഥകളുമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടും, കേട്ടുമുട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്തതിന് മുമ്പ് ഏറ്റവും ഐതിഹാസികമായിട്ടുള്ളൊരു ആഴ്ചയാണ്. ഐ പി എല്ലിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പ്ലേ ഓഫ് സ്പോട്ടുകളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാഴ്ച. ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പൊക്കെ ആര് സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിൻ്റെ പർപ്പിൾ ക്യാപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ ഒരു തരത്തിലും ഒരു നിമിഷവും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഇങ്ങനെ മാറ്റിയും തിരിച്ചും വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വട്ടം ഗ്ലാസ് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്ന് സായു സന്ദർശം മേടിച്ചുകൊണ്ട് പോകും. പിന്നെ വിരാട് കോഹ്ലി പറയും എൻ്റെ കയ്യിൽ തന്നേക്കാം, അഭിഷേക് ശർമ്മ വെറുതെ ഇരിക്കും. ഇടയ്ക്ക് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കെ എൽ രാഹുലും ഒക്കെ വാങ്ങി ആ ഒരു ഓറഞ്ച് ക്യാപ്പിൻ്റെ ഇടി ഇങ്ങനെ തുടരുന്നു. ഭുവനേശ്വർ കുമാറും റബാദയും കമ്പോജും പ്രിൻസ് യാദവും റാഷിദ് ഖാനും കാർത്തിക് ത്യാഗിയും ഇഷാൻ മലിക്കയും ഉൾപ്പെടെയുള്ളവർ പർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പോരാട്ടം നല്ല ആവേശകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നേരെ തിരിച്ച് പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആർ സി ബിയും ഗുജറാത്തും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു കൊടുക്കുന്നു. ഹൈദരാബാദ് ഇടയ്ക്ക് അവിടേക്ക് വരുന്നു. പഞ്ചാബ് കിങ്സ് മുൻപന്തിയിൽ നിന്നതാണെങ്കിലും ഇടയ്ക്കുള്ള പരാജയങ്ങൾ അവരെ താഴേക്ക് കൊണ്ടുപോയി. പക്ഷെ അവർ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹാസികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഐ പി എൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഉഷാറായിട്ടൊരു പ്രഡിക്ഷൻ നടത്തിയാലോ, ആര് നേടുമായിരിക്കും ഈ തവണത്തെ ഓറഞ്ച് ക്യാപ്പ്? എൻ്റെ പ്രഡിക്ഷൻ ഇല്ല, ഞാൻ ഓറഞ്ച് ക്യാപ്പിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ആര് നേടുമായിരിക്കും പർപ്പിൾ ക്യാപ്പ്? അവിടെ ഞാൻ ഭുവിൻ്റെ പേര് തന്നെ പറയുന്നു. ഭുവനേശ്വർ കുമാർ തൂക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആരൊക്കെ നേടുമായിരിക്കും ആ ഒരു പ്ലെയർ സ്പോട്ട്? ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ സ്പോട്ട് വേണം, അതും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒന്ന് അയച്ചോ. ഞാൻ ദ ഷോ ഇൻ്റർവ്യൂ നിങ്ങളുടെ ഡാറ്റ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം, കേൾക്കാം. ഇവിടെ ഞാൻ അച്ചു ആയിരുന്നേ. റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോങ് ആണല്ലേ, നല്ല രസമാണ് അത് കേട്ടിരിക്കാൻ തന്നെ. വല്ലാത്തൊരു എനർജി അങ്ങോട്ടേക്ക് വരും. സായി അഭയങ്കറിന്റെ സൂപ്പർ സോങ് ആൻഡ് ഓഫ്കോഴ്സ് അതിന്റെ ആ ഒരു ഫീമെയിൽ പോർഷൻ പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രുതി ഹാസൻ ആണ്. എത്ര പേർക്കാണ് ശ്രുതി ഹാസൻ ആണെന്ന് സത്യത്തിൽ തോന്നുന്നത്? ഭയങ്കര രസമായിട്ടല്ലേ പാടിയിരിക്കുന്നത്. വേറെ തന്നെ ഒരു ടോണിലാണ് ശ്രുതി അത് പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമായിരിക്കാണ്. ആ 12 മണി ആയില്ലല്ലോ, അപ്പം എനിക്ക് ഗുഡ് മോർണിംഗ് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് വിശേഷം? വീക്കെൻഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രൈഡേയ്സ് സാധാരണ നമുക്ക് കുറച്ചധികം സമയം കിട്ടുന്നൊരു ഒരു ടൈം കിട്ടുന്ന ഒരു ഡേ ആണല്ലോ. അതായത് ക്ലീനിങ് ആണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ലോണ്ട്രി ചെയ്യാനായിട്ട് ഒരുപാട് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം എത്ര പേര് ജെന്യുവൻ ആയിട്ട് പറയണം കേട്ടോ, ലോണ്ട്രി സത്യത്തിൽ ചെയ്യാൻ മറന്നുപോയി ഈ ഒരു വീക്കെൻഡിൽ. എന്നിട്ട് ഇപ്പോഴും സൈഡിൽ നോക്കുമ്പോൾ ഒരു ഒരു ലോഡ് ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട് ലോണ്ട്രി ചെയ്യാനായിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം എനിക്ക് ഒരു ലോഡൊന്നുമില്ല, ഒരു 2 ലോഡ് കിടപ്പുണ്ട് ലോണ്ട്രി ചെയ്യാനായിട്ട്. എന്തോ സമയം കിട്ടിയില്ല. പക്ഷേ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, നിങ്ങൾ ലോണ്ട്രി ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണോ? എനിക്ക് മടിയുടെ അല്ല, പക്ഷേ എന്തോ ചില സമയത്ത് അങ്ങ് മറന്നു പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ പുറത്താവുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം. പിന്നെ രാത്രി വരുമ്പോൾ ടയേർഡാവുമല്ലോ, പിന്നെ നമ്മൾ കിടന്നുറങ്ങാനല്ലേ നോക്കുകയുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ അതേപോലെ ലോണ്ട്രി ചെയ്യാൻ പറ്റിയില്ല, ഒരു ലോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചു റൂം അല്ലെങ്കിൽ ഫുൾ ഹൗസ്, പക്ഷെ നടന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയണേ. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വീക്കെൻഡിലൊക്കെ, കുറേ സ്ഥലത്തൊക്കെ കുറേ പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരുന്നായിരിക്കാം. എന്തായാലും ഈ ബിസി സ്കെഡ്യൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രൈഡേ? ഫ്രൈഡേ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ടോട്ടൽ പ്ലാൻ എന്തായിരുന്നു? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഫ്രൈഡേ അങ്ങനെ കടന്നു പോയത്? എല്ലാം മെസ്സേജ് അയക്കുക 5000 9 1 7 ലേക്ക് കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു വീക്കെൻഡ് ആകുമ്പോഴൊക്കെ തന്നെ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ അതിപ്പം ഒരു വീട്ടിൽ ഓരോ ആൾക്കാർക്കും പല പല ടേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില ഒരു കൈൻഡ് ഓഫ് ഡിസീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഐറ്റത്തിനോടൊപ്പം ഒരു ചെറിയ അലർജിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളോ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണമല്ലോ. പ്രത്യേകിച്ചും സെലിയാക്ക് ഡിസീസ് ഒക്കെ പോലെ അത് കുറച്ചും കൂടി ഒരു എനിക്ക് തോന്നുന്നു ഹയർ എൻഡ് വേർഷൻ ആണ്. കാരണം ഗ്ലൂട്ടൻ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുക, ഇമ്മ്യൂൺ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് ഭയങ്കര സ്മോൾ ഇൻ്റസ്റ്റൈനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലൊക്കെ അത്രയും ഗ്ലൂട്ടൻ ട്രിഗേഴ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസീസാണ് ഈ പറഞ്ഞ സിലിയാക്ക് എന്ന് പറയുന്നത്. ഇന്ന് ഇന്റർനാഷണൽ സിലിയാക്ക് ഡിസീസ് അവയർനെസ് ഡേ ആണ് ഏറ്റവും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ മിനിസ്ട്രി കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും സിലിയാക്ക് ഡിസീസ് ഉള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് ഓർമ്മയിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹാൻഡ്സ്, അതിപ്പം നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് കൈ, കിച്ചൺ സർഫസ്, അല്ലെങ്കിൽ കുക്കിംഗ് എക്യുപ്മെന്റ് എന്താണോ, അതിപ്പം നൈഫ് ആണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു കട്ടിംഗ് ബോർഡ് എടുക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പ്ലേറ്റും എന്തെടുക്കുകയാണെങ്കിലും ശരി തന്നെ, അത് നല്ല രീതിയിൽ ഇങ്ങനെ ക്ലീൻഡ് ആയിരിക്കണം. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും അത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഈ യൂട്ടെൻസിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗ്ലൂട്ടൻ ഫ്രീ മീൽസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഈവൻ ടൂൾസ് ആണെങ്കിൽ പോലും എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെ എടുത്തു പറയുന്ന സമയത്ത് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഇപ്പം ഇത് റെസ്റ്റോറൻറ്റ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇതേപോലെ പേഷ്യൻസിനെ ടേക്ക് ചെയ്യുന്ന ഏതൊരു ഭാഗത്താണെങ്കിലും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കൈ കഴുകുക, ചില ആൾക്കാരുണ്ടാവും ഇൻ ബിറ്റ്വീൻ ഒരു 15,000 തവണ കൈ കഴുകും ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിൽ. പക്ഷെ അത് നല്ല കാര്യമാണ് കേട്ടോ, അതൊരു മോശം കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ ഡോണ്ട് വെറി. ഞാൻ അങ്ങനെ ഒരാളാണ്, ഞാൻ വിചാരിച്ചിരുന്നത് അത് ശരി

അല്ല എന്നാണ്. പക്ഷെ എനിക്ക് ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു തന്നു അത് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ്, നമ്മളെപ്പോഴും കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പക്ഷേ ഇതേപോലെ ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ ഒരു ഫുഡ് പ്രിപ്പറേഷൻസിനൊക്കെ ഇടയിൽ നല്ല പോലെ ക്ലീൻനെസ് സൂക്ഷിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നല്ല ഹൈജീൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ് ആൻഡ് ഗോ വിത്ത് ദാറ്റ്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് സെലിയാക് ഡിസീസിന് മാത്രമല്ല എല്ലാ രീതിയിലുള്ള നമുക്ക് നമ്മുടെ ബോഡിയിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ,
2: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. Radio Suno Cinematic Universe Matinee Mashup Nyayar Mudal Vyadam Vare Uchchaki 2 Mani Mudal
4: Brought to you by Safari World Class Shopping Experience Doha Qatar and
5: Malabar Gold and Diamonds The Responsible Jeweler മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മൾ കുറച്ച് മുമ്പ് ഈ പറഞ്ഞ പോലെ കുക്കിങ്ങൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈജീനൊക്കെ നല്ല പോലെ നോക്കണം എന്ന് പറഞ്ഞു, സെലിയാക് ഡിസീസിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്തായാലും ഇത് പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ, ബാർബിക്യൂ ഡേ ആണ്. ഈ ബാർബിക്യൂ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു വീക്കെൻഡ് ആണ് ഓർമ്മ വരിക. കാരണം പണ്ടൊക്കെ തന്നെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് ഒരു വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കും, ബീച്ച് സൈഡിൽ പോയിട്ട് ബാർബിക്യൂ ചെയ്യാം, ഒരുപാട് കളിക്കാം, കുറേ ഒന്ന് എൻജോയ് ചെയ്യാം, ബീച്ചിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു വീക്കെൻഡ് ആഘോഷിക്കാം. ഇതൊക്കെയായിരുന്നു മനസ്സിൽ അപ്പോൾ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വല്ലപ്പോഴും പോക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. പക്ഷെ ഇവിടെ പഠിച്ചു വളർന്നവരൊക്കെ ആണെങ്കിൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈവൻ ഇപ്പോഴാണെങ്കിൽ പോലും വലിയ ഫ്രണ്ട്സ് ഗാങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ബീച്ച് സൈഡിൽ ഒരു വീക്കെൻഡ് ആകുമ്പോൾ പോയിരുന്ന് ബാർബിക്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കസ്റ്റമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഒരു രീതി, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അല്ലേ. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാർബിക്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ, ഒരു ഫോട്ടോ അയച്ചു തരൂ കേട്ടോ 5000917ലേക്ക്. പല ആൾക്കാർക്കും പല സ്റ്റൈലാണ് ബാർബിക്യൂ ഉണ്ടാക്കാനായിട്ട്. ചില ആൾക്കാർക്ക് ഹാഫ് കുക്ക്ഡ്, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുക്ക് ആവണം, ചില ആൾക്കാർക്ക് സ്പെഷ്യൽ മസാലയുണ്ട്, ചിലർക്ക് ഫിഷ് ആണെങ്കിൽ ചിലർക്ക് ചിക്കൻ, ചിലർക്ക് ഈ ബാർബിക്യൂവിൽ തന്നെ സോസേജസ്, അങ്ങനെ പല പല പല വെറൈറ്റീസ് ആണ്. അപ്പം ഇതൊക്കെ തന്നെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഒരാൾ ഈ പറഞ്ഞ പോലെ കനലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ കുക്കിങ്ങിന് വേണ്ടി സെറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ ഒരു ഒരു മെയിൻ ഷെഫ് അല്ലെങ്കിൽ മെയിൻ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള അങ്ങനെ ബാർബിക്ക് ചെയ്യാൻ പോയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ 5000917ലേക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
3: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
2: May 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
3: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
2: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഹോം ഡെലിവറി.

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: Good afternoon. Yes, home delivery യുടെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അഷ്ടമി എവിടെ? അഷ്ടമി ഇത്ര നേരം അഷ്ടമി ഉണ്ടായിരുന്നിട്ട് പെട്ടെന്നതാ സന്ദീപായെ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അഷ്ടമി ഇപ്പം വരും. ഇടയ്ക്കൂടെ ഞാനൊന്ന് കയറിയതാണ്. ഇന്നത്തെ ദിവസം ദാ ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി എനിക്ക് തോന്നുന്ന ആ ഒരു വീക്കെൻഡൊക്കെ അവസാനിച്ച് വീക്കെൻഡ് വൈബ് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു വീക്കെൻഡ് വൈബൊക്കെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലേ. ആ ഓരോ റെസ്പോൺസിബിലിറ്റീസും എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു അപ്പം നമ്മൾ നല്ലവരാവോ, ഇത് ചിലർക്കുള്ള ഒരു മിസ്കൺസെപ്ഷനാണ്. ശരിക്കും ലൈഫിലെ ഒരു കംപ്ലീറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന ട്രയൽ ആൻഡ് എററാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആവും, ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സക്സസ്ഫുൾ ആവണമെന്നില്ല. ലൈഫിൽ എന്ത് ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങളും എടുക്കുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായി തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ റിസ്കുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാവും. ആൻഡ് ലൈഫിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യവും കൂടെ വരും. ഇതൊക്കെ എന്താണ് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു പോയിന്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹി ഈസ് ട്രൈങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, പക്ഷേ മനസ്സിങ്ങനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ദെൻ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു സ്ട്രഗിള് എന്തായാലും കടന്നു പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി ഫിനാൻഷ്യൽ, ലെറ്റ് ഇറ്റ് ബി സറൗണ്ടിങ്സ്, എനിത്തിങ്, അത് പ്രോപ്പർട്ടി ആണെങ്കിലും എന്തൊരു സംഭവം ആണെങ്കിൽ പോലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈമിന് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നാളെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും, അയ്യോ ഈ ഐഡിയ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണല്ലോ, വൈ ഡിഡ് ഐ ഡു ഇറ്റ് എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ലൈഫിലെ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഒരു സിനിമ ഡയലോഗ് ആണെങ്കിൽ പോലും നമ്മളെ ലൈഫിൽ യൂസ് ചെയ്യുന്ന, നമ്മൾ മാത്രം അറിയുന്ന ചില വാക്കുകളായിരിക്കും. അത് ഒരു സിനിമയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെലിബ്രിറ്റിയോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ല, അതിപ്പോൾ ഇത്ര ക്ലിക്കായോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ മനസ്സിൽ വരുന്ന പോലെ തന്നെയാണ് ലൈഫിൽ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബിസിനസ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ ബിസിനസ്സൊക്കെ ആണെങ്കിലും, ലാർജ് സ്കെയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും വലിയ ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ ആദ്യമേ തുടങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പോലും ആ സ്മോൾ സ്കെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഡോണ്ട് തിങ്ക് ടു മച്ച്, സ്റ്റാർട്ട് ഇറ്റ് ഗൈസ്. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും, എങ്കിലും ആ ഒരു പരാജയത്തിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഞാനോടൊന്നും തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഇൻഫാക്ട് കുറേയേറെ ബിസിനസ് ഐഡിയാസുമായിട്ട് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഇപ്പോൾ ദാ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
4: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
3: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
4: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
3: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കുള്ളണ്ട്.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM-ൽ ദ ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 16:36. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഡിസിഷൻസിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എസ്പെഷ്യലി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ രീതിയിൽ എങ്ങനെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിന് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തന്നെ സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? എസ്പെഷ്യലി നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരുപാട് പേർക്ക് they will have their own ideas, plans. നമുക്ക് ഓരോ കാര്യങ്ങൾ കത്തുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ഐഡിയാസും ഐഡിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണുള്ളത്. വെൻ ഇറ്റ് കംസ് ടു ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ തുടങ്ങാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഖത്തർ ഗവൺമെൻറ് റിലേറ്റ് ചെയ്ത് വരുന്ന ബാങ്കുകളുമായിട്ട് തന്നെ സംസാരിച്ച്, ബിക്കോസ് ട്രസ്റ്റ് മീ ഗൈസ്, മില്യൻസ് ഓഫ് ഖത്തർ ാണ് ഇസ് ബീൻ ഫണൽഡ് ഇൻ ടു ഫിനാൻസിങ് ആണെങ്കിലും മെൻട്രിങ് ആണെങ്കിലും ഇൻക്യുബേറ്റ് ചെയ്യാനാണെങ്കിലും ചെറിയ ബിസിനസ് അത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. സോ ഇഫ് യു ഹാവ് എനി സച്ച് കൈൻഡ് ഓഫ് ഐഡിയാസ്, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്ലറിഷ് ചെയ്യാനായിട്ട് നോക്കൂ. സോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേക്ക് ദം അവെയർ. ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അവെയർനെസ് ഇല്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ അവെയർ അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഗൂഗിളും നെറ്റും ഒക്കെ നോക്കി തന്നെ നമുക്ക് ആ വഴിയിലേക്ക്, ആ ഒരു പ്രോപ്പറായിട്ടുള്ള ചാനലിലേക്ക് പോകാനായിട്ടുള്ള പല വഴികളും ഉണ്ട്. ആൻഡ് ഓൾസോ 100% ഫോറിൻ ഓണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്താണ്

ഹോസ്പിറ്റൽ ആസ് ലോ ആസ് 300 ഖത്തർ റിയാൽ, ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് കേട്ടോ, 300 to 500 ആ ഒരു ലൈസൻസ് എടുക്കാനുള്ള ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്തുമാത്രമാണ് ഈ ആസ് എ കൺട്രി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ തരുന്ന ഒരു രാജ്യം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇഫ് ആർ ഐഡിയാസ് ആർ ക്ലീൻ, ട്രസ്റ്റ് മീ ഗൈസ്, ഒരു രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ടാക്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. ദർ ഇസ് നോ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് ഓൾസോ കോർപ്പറേറ്റ് ടാക്സ് കമ്മിങ് ഫ്രം സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. അതുകൊണ്ട് വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു. ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സോ വെൻ ദ കൺട്രി ഈസ് സപ്പോർട്ടിങ് അസ്, വൈ നോട്ട്? അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട്, ഇൻഫാക്റ്റ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചാക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഇഫ് യു ഹാവ് ഹേർഡ് ദിസ്, യെസ് യു ഹാവ് ഹേർഡ് ദിസ് റൈറ്റ്, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിസർച്ച് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഒരു ബിസിനസ് നമ്മൾ ചെയ്ത് അത്ര സക്സസ്ഫുൾ അല്ല എന്ന് കരുതി മറ്റൊരു ഐഡിയ, മറ്റൊരു എന്താണ്, എനിത്തിങ് എനി കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ദാറ്റ് യു ഹാവ് ഇൻ യുവർ മൈൻഡ്, അത് പൊളിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ട്രൈ, keep trying, keep trying, you'll reach the goal എന്ന് പറഞ്ഞുകൊണ്ട് ദാ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നു. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, റേഡിയോ സോണോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Home delivery.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ഈ ചെറുകിട ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, സ്പെഷ്യലി ഇന്ന് വിമൻ ഔട്ട് ദർ ഒത്തിരി പേര് തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ദി ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം അറ്റ് ഹോം. അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്നാലോചിച്ച് തീർച്ചയായിട്ടും അവരും ഇൻവോൾവ് ആവുന്ന ഒരു കാര്യമാണ് ബിസിനസ്സും സംഭവങ്ങളൊക്കെ. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഷിഫ്റ്റ് ദേ ആർ സ്റ്റഡിങ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മണിയൊന്നും ഇല്ലല്ലോ. ആണുങ്ങളുടെ കാര്യം അതെ, പെമ്പിള്ളേരാണെങ്കിലും ആ രീതിയിൽ തന്നെ. അപ്പോൾ രണ്ടു പേർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ, ആ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ബേസിക് ഒരു ചെറിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ എന്തായാലും പറഞ്ഞു തന്നു പോയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർക്ക് ഡൗട്ട് എന്ന് പറയുന്നത് ഒരു ലീൻ മോഡൽ തുടങ്ങണോ അതോ ഒരു വാസ്റ്റായിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ലോഞ്ചിലൊക്കെയാണോ തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദർ ഇസ് ഓൺലി എ സിംഗിൾ ഐഡിയ വെൻ ഇറ്റ് കംസ് ടു എനി സോർട്ട് ഓഫ് എൻ്റർപ്രൈസ്. ഇവിടെ ദോഹയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആംബിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആംബിഷൻ മാത്രം മതി. ഖത്തർ has all the infrastructure and Qatar will set the infrastructure എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളതുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നൊരു കാര്യം. ഇതിന് ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലീൻ മോഡലാണ്. വാട്ട് എവർ യുവർ ബിസിനസ്സസ്, ലെറ്റ് ഇറ്റ് ബി എനി ഫാൻസി തിങ് ഓർ ലെറ്റ് ഇറ്റ് ബി എനി മാസീവ് ഇൻവെൻട്രി തിങ്സ്, എന്ത് തന്നെയാണെങ്കിലും ഇതിനോട്ടൊന്നും ഒരുപാട് ബഡ്ജറ്റ് ഫോർ ഓഫീസ്, ഓഫീസ് സ്പേസ്, എസ്തെറ്റിക് ആയിട്ടുള്ള ഓഫീസ്, ചെറിയ രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഓഫീസ് തന്നെ വേണമെന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ ഒരു റൂമിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഇൻവെൻട്രീസൊക്കെ സെറ്റ് ചെയ്ത്, ആ മാസീവ് സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനെയാണ് ലീൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീൻ മോഡലിൽ നമ്മുടെ സ്മോൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റാവുമോ ഇല്ലയോ എന്നുള്ളത് ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇഫ് ഇറ്റ് ഈസ് എ ലോസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരാജയം എവിടെയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് തന്നെ മോഡൽ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പോയില്ല, അത് ഇന്ന സ്ഥലത്തേക്ക് ഓക്കെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ മീഡിയ എനിത്തിങ്, ഇറ്റ് കുഡ് ബി ടിക്ടോക്ക്, ഇറ്റ് കുഡ് ബി ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, എനിത്തിങ്, നമ്മുടെ ആ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ കണക്റ്റഡ് ആയിട്ട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതുവഴി ചെയ്യാം. അതിൽ വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ട്രാൻസ്ലേഷൻ, കൺസൾട്ടിങ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. സോ നീഷായിട്ടുള്ള പ്രോഡക്ട്സ്, ലെറ്റ് ഇറ്റ് ബി അബൌട്ട് മോഡേൺ ഫാഷൻ, ഫുഡ്, പെർഫ്യൂംസ്, ഇതൊന്നും അല്ലാണ്ട് നമുക്ക് എന്ത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ബ്രാൻഡിന് എന്തുമാത്രമാണ് ആൾക്കാർ ട്രസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് അവർ യുണീക് സെല്ലിംഗ് പോയിൻ്റ്, അത് തീരുമാനിക്കുക. സോ ആ ഒരു യു എസ് ബി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ ഒരു ലീൻ മോഡൽ എടുത്ത് തന്നെ പല രീതിയിലും ഇതേപോലെ നമുക്ക് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഓഫീസ് റെൻ്റ്, ഓഫീസ് സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാം, പിന്നെ നമുക്കത് റെനോവേറ്റ് ചെയ്യാം, പിന്നെ നമുക്കതിലൊരു എന്താണ് എസ്തെറ്റിക് സംഭവങ്ങൾ കൊണ്ടുവരാം. ഇതെല്ലാം വീട്ടിൽ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ഓൺ ചെയ്യാവുന്നതാണ്, റാദർ ദാൻ സ്പെൻഡിങ് എ ലോട്ട് ഓൺ ഓഫീസ് സ്പേസ് ആൻഡ് ഓൾസോ ഇൻവെൻട്രീസ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നമ്മൾ ആ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരു പക്ഷേ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യും എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. ഒരു പേടിയും വേണ്ട, മുന്നോട്ട് പോയിക്കോളൂ. ആസ് ഐ സെഡ്, ഖത്തർ ഹാസ് ഓൾ ദ ഇൻഫ്രാസ്ട്രക്ചർ. ഓൺലി തിങ് ഇസ് ദാറ്റ് നമുക്ക് നമ്മുടെ ആംബിഷൻ കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് പവർഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി മതി. സോ പോസിറ്റീവായിട്ട് എല്ലാവരും ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വരും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് ആ ചിന്തകൾ ഒന്ന് റീവൈൻഡ് ചെയ്തോളൂ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. മൊഴി എന്ന സിനിമയിലെ പാട്ടിലേക്ക്.
For the best music, for the best in what you're hearing, keep listening. Stay tuned. Radio Sunna 91.7 FM.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

Again, welcome back to Radio Sonora 91.7 FM. Home delivery time. Da ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി വരുന്നു. ഉച്ച സമയമാണ്. ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഒന്ന് എഴുന്നേറ്റുള്ളൂ. കാരണം ബെക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വീക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു എനർജി ദേ ഇന്നത്തെ ദിവസം ഉറക്കം ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഉറക്കമൊക്കെ മതിയാക്കി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ ഓഫീസിലാണുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ ദേ വരുന്നുണ്ട്. ആ ട്രാക്കൊക്കെ കേട്ട് അത്യാവശ്യം ജോലിയൊക്കെ കൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വീക്ക് നമുക്ക് വരും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. എന്തായാലും ഈ ഒരു വീക്ക് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്, എന്തൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ആണ് വരുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് കീപ് ലിസ്ണിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു your favorite FM station, Radio Sonora 91.7 FM. ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ട് ദാ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. നാളെ പാക്കലാം ഓൺ 917 ഈവനിങ്സ്. അയ്യോ, അതിനു മുന്നേ നമ്മൾ സിനിമാ ലോകത്തെ കഥയൊക്കെ പറയാൻ വരുമല്ലോ. തീർച്ചയായിട്ടും നാളെ സൺഡേ റിവ്യൂ ഒക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. ആ വിശേഷങ്ങളൊക്കെ അറിയാൻ കീപ് ലിസ്ണിങ് എന്നൊരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ഫോർ ടുഡേ. ഹോം ഡെലിവറിയിൽ നിന്ന് ടാറ്റാ ടാറ്റാ ടാറ്റാ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ. ഫുഡ് കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ലഞ്ചൊക്കെ അടിച്ച് ഉഷാറായിട്ട് ഇരുന്നോളൂ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
3: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
2: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
3: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
2: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
5: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
4: 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
5: മല മല മല കുഞ്ഞിന്റെ പേര് മല.
3: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സിനോ 91.7 FM.

വെൽക്കം ബാക്ക്. ഞാൻ കുറച്ചൊന്ന് ബിസി ആയപ്പോഴേക്കും നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് സന്ദീപ് ഇത്ര നേരം ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ തിരിച്ചെത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിഷസ് പറയണേ എന്ന് പറഞ്ഞിട്ട് പവിലാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജിംനേച്ചിക്ക് ഒരു നല്ല ആശംസകൾ പറയാമോ, ഒരു പിറന്നാൾ സോങ് കൂടി വേണേ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ജിംനേച്ചിക്ക് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിക്കാം.

അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് പേര് ബർത്ത്ഡേസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും, അപ്പൊ അവർക്കൊക്കെ തന്നെ എന്റെ വിഷസ്. ലേറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എടുത്തോളൂ കേട്ടോ. പിന്നെ ജിംനേജിക്ക് പറ്റിയ പാട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അപ്പോ ഞാൻ വിചാരിച്ചു ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാന്ന്. സംഭവം പേര് വേറെ ആണെങ്കിലും

അപ്പൊ ദർശന സോങ് ആണ് ജിംനേജിക്ക് വേണ്ടി തന്നിരിക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിഷസ് അറിയിച്ചോളൂ 5000917 ലേക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത്, ഇനി കുറച്ച് ബ്യൂട്ടിഫുൾ സോങ്സും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്.

ജാനകി അമ്മ പാടിയ ഈ പാട്ട് മാത്രമല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റ് പല സോങ്ങുകളും ഓൺ ദി ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ കീപ് ലിസ്ണിംഗ്. ഇത് കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഹോം ഡെലിവറി.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, ഞാൻ ഹരിശ്രീ അശോകൻ.
4: You're listening to Radio Suno.
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: You are listening.

0: home delivery.
1: വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. എന്തായാലും ഈ ഒരു സമയം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു റെസിപ്പി അങ്ങടേക്ക് പറഞ്ഞു തരാമെന്ന്. ടേസ്റ്റ് ഓഫ് ദി അവർലി ആ റെസിപ്പി തുറക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്നൊരു ഡെസേർട്ട് ആണ് കേട്ടോ.
2: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
3: ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
1: അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഒരു ബംഗാൾ ഡിഷാണ്. സോ ബേസിക്കലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷ്ടി ദോയ്. ഓക്കെ, ഈ മിഷ്ടി ദോയ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഈ സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നവർ മാത്രം കേട്ടോ, അവർക്കൊക്കെ ഈ പ്രസക്തമായ ഭയങ്കര ഒരു ഒരു കേർഡ് ബട്ട് സ്വീറ്റ് കേർഡ് ഫ്ലേവർ കൈൻഡ് ഓഫ് ഇതാണ്. കാരമൽ ഫ്ലേവറുള്ള അങ്ങനത്തെ ഒരു ഒരു സ്മൂത്ത് ക്രീമി ടെക്സ്ചറുള്ളൊരു സംഭവമാണ്. ബംഗാളിലെ ഭയങ്കരമായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അത്രയും ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പാൽ, പഞ്ചസാര, തൈര് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പാല് 1 ലിറ്റർ, പഞ്ചസാര 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, അല്ലെങ്കിൽ ശർക്കര എടുത്താലും കുഴപ്പമില്ല കേട്ടോ. തൈര് 1-2 ടേബിൾ സ്പൂൺ, ഇത്രയും മതി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പാല് കുറച്ച് കട്ടിയാകുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഓക്കെ, ഈ തിളപ്പിച്ച് സെറ്റായി വരണം. ആ ഒരു പാനിൽ തന്നെ, സോറി, മറ്റൊരു പാനിൽ പഞ്ചസാര ചൂടാക്കി നല്ല കാരമലൈസ് ചെയ്ത് നമ്മൾ എടുക്കുമല്ലോ, അത് തന്നെ നേരെ തിരിച്ച് ശർക്കരയാണെങ്കിൽ അത് വെച്ചും ചെയ്യാം. അപ്പം ഈ ഒരു കാരമൽ തിളച്ചിങ്ങനെ കുറുകി പാലിലിങ്ങനെ ചേരാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് യോജിപ്പിച്ച് ഈ ഒരു മിശ്രിതം നല്ലപോലെ അല്പം ആ ഒരു സെറ്റായതിനു ശേഷം കറക്റ്റായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് തൈര് ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിണ്ണത്തിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കൂടുതലും അങ്ങോട്ടേക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പ്ലേറ്റിംഗ് സാധനത്തിന് മൺചട്ടി പോലുള്ള സംഭവമില്ലേ, കുഞ്ഞ് ഈ ക്ലേ വെച്ചുണ്ടാക്കി തന്നെ ചെറിയ ചെറിയ ഡെസേർട്ടൊക്കെ വിളമ്പാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഇതിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, അത് കറക്റ്റ് സെർവ് ചെയ്യേണ്ട ഏത് പാത്രത്തിലാണോ അതിൽ സെറ്റ് ചെയ്തിട്ട് അത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു സമ്മർ ടൈം കഴിക്കാൻ അടിപൊളിയായിരിക്കും, ക്രീമി ടെക്സ്ചർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാലും ആ തൈരും എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഇതാവുന്നത് കൊണ്ട് തന്നെ, മിക്സ് ആവുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഫീല് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 3 ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കുക, അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് മോളിൽ ആൽമണ്ട്സ് ഒക്കെ ചെറുതായി കുഞ്ഞു കുഞ്ഞു പീസായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ ഒക്കെ തന്നെ പിസ്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
2: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
1: ഡെസേർട്ട് ഒന്നും അല്ല അഷ്ടമി, ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ട്. ബിരിയാണിയോ ചോറോ എന്തെങ്കിലും കിട്ടണമെന്ന് ഉള്ളൊരു ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ പുറത്തുള്ളതെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ BMR. നമ്മുടെ ബർവ വില്ലേജിലെ സഫാരിയുടെ തൊട്ടപ്പുറത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം, ഹാപ്പി ഹാപ്പി ആയിട്ട് ഈ ഒരു സാറ്റർഡേ അങ്ങോട്ടേക്ക് നമുക്ക് ഫുൾഫിൽ ചെയ്യാം.

ശ്രേയാ ഘോഷാലും വിജയ് ശിദാസും പാടിയ നല്ല ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും വീക്കെൻഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറേ പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നും അവധിയായിരിക്കും. ഫുഡൊക്കെ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണോ, എവിടെയാണ് ഇന്നത്തെ ഫുഡടി, അതിൻ്റെ മെസ്സേജൊക്കെ അയക്കൂ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും വീക്കെൻഡിൽ കുറച്ചധികം സമയം നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ ആയിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കുറേ പേരൊക്കെ സിനിമ കാണാൻ പോകാം ഒരുമിച്ച് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ദാ കറുപ്പ് ഇറങ്ങാനായിട്ട് പോവാണ്. ഓൾറെഡി ഇന്ന് തിയേറ്റേഴ്സിലൊക്കെ തന്നെയുണ്ട് നമ്മുടെ സൂര്യയുടെ കറുപ്പ് മൂവി. കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് തേഴ്സ്ഡേ റിലീസ് ആവേണ്ടതായിരുന്നു, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതൊന്ന് ക്യാൻസൽ ആയതിനു ശേഷം ഇപ്പോൾ ഖത്തറിൽ ഇതാ ഇന്ന് മുതലൊക്കെ അതിൻ്റെ എല്ലാ ഷോസും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും മൂവി പോയി കാണാം. അതിൻ്റെ റിവ്യൂസൊക്കെ ഓൾറെഡി പലയിടങ്ങളിലും വരുന്നുണ്ട്, നല്ല മൂവിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. എനിക്കും ഈ പറഞ്ഞ പോലെ ആ സിനിമ കാണാൻ പോകണമെന്നുണ്ട്, പക്ഷേ വേറെ കുറച്ച് കാരണത്താൽ ഇന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പോയി കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുവാണ്. പോയി കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. കാണുന്നവരൊക്കെ സൂര്യ തൃഷ ആ ഒരു കോമ്പിനേഷൻ കുറേ നാൾക്ക് ശേഷം വരികയാണ്. അവർ രണ്ടുപേരും ആദ്യം ഈ പറഞ്ഞപോലെ തൃഷയുടെ ഫസ്റ്റ് നായികയായിട്ട് വരുന്ന മൂവി അത് സൂര്യയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതാ വീണ്ടും അവർ ഇൻ ബിറ്റ്വീൻ ഒരു മൂവിയിൽ വന്ന് വീണ്ടും അഗെയിൻ ദ കമ്മിങ് ടുഗെദർ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ വേറൊരു മറ്റ് ഈ ഒരു മൂവിയുടെ ഒരു വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്കുത്തിയമ്മൻ അല്ലെങ്കിൽ എൽ കെ ജി പോലുള്ള മൂവിക്ക് ശേഷം ആർ ജി ബാലാജി ഡിറക്റ്റ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും ഈ ഒരു മൂവി തിയേറ്ററിൽ വന്നപ്പോൾ ഒരു ഇതൊക്കെ നമ്മൾ കുറേ റീൽസിലൂടെയൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി ഈസ് സോ ഹാപ്പി വിത്ത് ഹിസ് വർക്ക് ആൻഡ് ലെറ്റ് സി എന്തായിരിക്കുമെന്ന്. സൂര്യ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. എന്തായാലും സിനിമ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഹോം ഡെലിവറി വൈൻഡ് ചെയ്യേണ്ട സമയമാണ്. ഒരുപാട് ഒ ടി ടി മൂവീസും വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാം. വീട്ടിൽ മാക്സിമം കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാം കേട്ടോ ടൈം. അപ്പോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എനിക്ക് പോകേണ്ട സമയം. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to
4: Qatar's favorite radio, Radio Suno 91.7.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

ഹായ് എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: neram velukkumbol kaaril kayarumbol officeil pogumbol school busil timarkumbol ketta ketta kootu koodum savari.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി,
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: The big,
4: the big,
3: big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Super hits.
3: Super hits.
4: Chennai beats.
2: Tamil head of the hour.
5: In the art of podumakkolanda.

0: കേട്ടുകൂടാം.
1: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെക് അപ്ഡേറ്റ്സ് കേട്ടാലും ടെക് വിശേഷങ്ങളൊക്കെ കേട്ടാലും എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അതിന്റെ സമയമായിട്ടുണ്ട്. യെസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. ഒരുപാട് ടെക് അപ്ഡേറ്റ്സ് ഇവിടെ കേട്ടോ, വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ടെക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ആവുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ടെക് ടിപ്പ് അങ്ങോട്ട് പറയാമെന്ന്. വേറൊന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ യൂഷ്വലി ഇങ്ങനെ പോസ്റ്റ് ആക്കാറുണ്ട്. ആ സമയം കുറച്ചുകൂടെ ആനന്ദകരമാക്കാനുള്ള ഗെയിംസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഗെയിംസ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി. പണ്ട് നമ്മൾ എല്ലാവരും കളിച്ചിട്ടുള്ള ഒരു ഗെയിമായിരിക്കും സ്നേക്കിന്റെയും ആപ്പിളിന്റെയും ഗെയിം. അത് നമുക്ക് വീണ്ടും കളിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ആ നൊസ്റ്റു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് സ്നേക്ക് ഗെയിം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് ആ ഒരു ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു T20 മയമാണല്ലോ, ക്രിക്കറ്റിന്റെ മയമാണല്ലോ. പണ്ട് ഒരുപാട് നമ്മൾ കളിച്ചിട്ടുള്ള ക്രിക്കറ്റ് ഗെയിംസ് നമ്മുടെ ഗൂഗിൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ക്രിക്കറ്റ് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗെയിമും അവിടെ കളിക്കാൻ പറ്റും. പിന്നെ ബാഡ്മിന്റൺ ഗെയിം, ബാസ്കറ്റ്ബോൾ, ഇതൊക്കെ ജസ്റ്റ് ഒരൊറ്റ പേര് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഒരുപാട് ഗെയിംസ് കിട്ടും. അതും ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ. അപ്പം ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കാം. ഓക്കെ അല്ലേ? ടേക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ കട്ട് വെയിറ്റിംഗ് ആണ്. നേരെ പോവാം, പക്ഷെ അതിന് മുന്നേ കുറച്ച് പാട്ടുകളുണ്ട്. പാട്ടുകൾ കേൾക്കേണ്ട സമയം. കൂടെയുള്ളത് ഹഫീസ് ആണ്, നിങ്ങളുടെ ടെക് ബഡി. ഇത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
2: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
1: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഈ ടെക്നോളജി ഉണ്ടല്ലോ, സീനിയേഴ്സിന് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കാലമൊക്കെ ഇപ്പൊ സ്ലോലി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ചിന്ത വല്ല ഉണ്ടെങ്കിൽ അതൊന്ന് നൈസായിട്ട് മാറ്റിവെച്ചോ, ബിക്കോസ് അതിന്റെ ഒരു ഗ്രേറ്റ് അപ്ഡേറ്റിലോട്ടാണ് നമ്മൾ ഇനി ടെക് ടോക്കിൽ പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം, ഇപ്പോഴത്തെ ഗാഡ്ജറ്റ് ഒക്കെ ഉണ്ടല്ലോ, യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയാണ് ടെക് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റീസെന്റ്ലി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്ന ഒരു ഗാഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് റിംഗ്സ് ആണ്. കണ്ടാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് പോലെ തോന്നും, പക്ഷേ ഇതൊരു മിനി ഹെൽത്ത് അസിസ്റ്റന്റ് ആണ്. മാർക്കറ്റിൽ ഇപ്പൊ ഈ ഒരു റിംഗ് ഭയങ്കര ട്രെൻഡിങ് ആണ്, പക്ഷേ ഞാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഒരെണ്ണം സജസ്റ്റ് ചെയ്യാം. സാംസങ്ങിന്റെ ഗാലക്സി റിംഗ് ആണ്, കുറച്ചുകൂടെ അടിപൊളി എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സീനിയർ സിറ്റിസൺസിന് ഇതൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സിമ്പിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഹാർട്ട് റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും, സ്ലീപ് ക്വാളിറ്റി, ഓക്സിജൻ ലെവല്, ബോഡി ടെമ്പറേച്ചർ, ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സിൽ ഒന്ന് ഇതിന്റെ സ്ലീപ്പിംഗ് ട്രാക്കിംഗ് ആണ്. ഡീപ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫാമിലി ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫാമിലി മെമ്പേഴ്സിന് ആപ്ലിക്കേഷൻ വഴി ഹെൽത്ത് അപ്ഡേറ്റ്സ് റിമോട്ട്ലി ചെക്ക് ചെയ്യാൻ പറ്റും. അത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമല്ലേ. സോ ഇപ്പൊ ഇന്ത്യയിൽ ഇത് ഭയങ്കര ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് റിംഗ്സ്. ഈ ഗാലക്സി റിംഗ് ആണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാണിത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാം. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് ഇവിടെ കേട്ട് വെയിറ്റിംഗ് ആണ്. ബിഫോർ ദാറ്റ് പാട്ടുകൾ കേൾക്കേണ്ട സമയം. സോ സ്റ്റേ ട്യൂൺഡ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: You know what? Guess who's back?

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music. നിങ്ങൾ കൊരു ഡെയിലി സർപ്രൈസ് നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ
2: The big, big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: റിംഗിന്റെ ട്രെൻഡ്, വാച്ചിന്റെ ട്രെൻഡ്, ഫോണിന്റെ ട്രെൻഡ്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്മാർട്ട് ഗ്ലാസസ് ആണ്. ഓൾറെഡി ഒരുപാട് ബ്രാൻഡ് ഇപ്പൊ സ്മാർട്ട് ഗ്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. റിപ്പോർട്ട്സുകൾ പ്രകാരം നമ്മുടെ സാംസങ് ഇപ്പൊ ഒഫീഷ്യലി ആ ഒരു സ്മാർട്ട് ഗ്ലാസ് റേസിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അതുപോലെ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പോസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 22 ആണ്. ബിക്കോസ് അന്ന് നടക്കാൻ പോകുന്ന ഗാലക്സി അൺപാക്ഡ് ഇവന്റിലായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് കാണുന്ന സമയത്ത് നോർമൽ സൺഗ്ലാസ് പോലെ നമുക്ക് തോന്നാം, പക്ഷേ ഇൻസൈഡ് ഫുൾ AI ടെക് ആണ്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഒരു വേർഷനിൽ ഡിസ്പ്ലേ പോലും ഉണ്ടാവില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വോയിസ് കൺട്രോൾ ആയിരിക്കും. AI അസിസ്റ്റന്റ്, ക്യാമറ, ഓഡിയോ ഫീച്ചേഴ്സ്, കണക്ടിവിറ്റി, ബേസിക്കലി ഹേ സാംസങ് എന്ന് വിളിച്ചാൽ റിപ്ലൈ തരുന്ന സ്മാർട്ട് ഗ്ലാസ് ആണ് ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്കറിയാം വെയറബിൾ ആയിട്ടുള്ള ടെക് ഇപ്പം വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് വാച്ച് ആയി, സ്മാർട്ട് റിംഗ് ആയി, ദ സ്മാർട്ട് ഗ്ലാസ് കൂടിയിട്ട് സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് കോമ്പറ്റീഷനും ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് വി ഓൾ നോ ദാറ്റ് മെറ്റ ഓൾറെഡി റേബാൻ കൊളാബറേഷനിൽ സ്മാർട്ട് ഗ്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ അത് നല്ല ഹൈപ്പ് ആയിട്ടും ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സാംസങ് ഇപ്പം AI വെയറബിൾ ഗെയിമിംഗിൽ സ്ട്രോങ് എൻട്രി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ അൺപാക്ക് ഇവന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ജൂലൈ 22 നടക്കുന്നത്. ആ സമയത്ത് ഗാലക്സി Z Fold 8 ഗാലക്സി Z Flip 8 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് കൂടിയിട്ട് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. എന്താണെങ്കിലും ഗാലക്സി ഗ്ലാസസിന്റെ കാര്യം പറഞ്ഞില്ലേ, ശരിക്കും ഞാൻ ഈ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്തും കാണുന്ന സമയത്തും വിചാരിക്കുന്ന ഒരു കാര്യം, ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ കിടക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഗ്ലാസ്സിൽ നോട്ടിഫിക്കേഷൻസ് പറയുന്നു, നമ്മുടെ റിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു, വാച്ചസ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ തന്നെ സ്ലോലി ഒരു സ്മാർട്ട് എക്കോസിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ടേക്ക് അപ്ഡേറ്റ്സ്, ഇവിടെ കട്ട് വെയിറ്റിംഗ്. പാട്ടുകളും അതുപോലെ തന്നെ വെയിറ്റിംഗ് ആണ്. നേരെ പോകാൻ പാട്ടിലോട്ട്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൾ.

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station. ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: ഹായ്, ഞാൻ മാല പാർവതി.
3: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Of the art.
5: In the art of Podumakulanda.

ഫോണിലൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ കാണുന്നൊരു പാറ്റേൺ, കുറച്ച് പുതിയ ഇമോജീസ് വരുന്നു, വാൾപേപ്പർ ചേഞ്ച് ആവുന്നു, അതുപോലെ തന്നെ വിഡ്ജറ്റ്സിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു, അത് മാത്രമല്ലേ. എന്നാൽ ദാ പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റിലുണ്ടല്ലോ കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ടെക് ടോക്സുമായിട്ട് കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ഗൂഗിൾ ഇത്തവണ ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് 17 ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ടൈം ഫോക്കസ് ഫുൾ AI-യിലാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ജെമിനൈ AI ആണ്. പുതിയ ഫീച്ചർ റാംപ്ലർ, അതായത് സ്പീച്ച് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫില്ലേഴ്സ് റിമൂവ് ചെയ്ത് സെന്റൻസ് ക്ലീൻ ആക്കി തരും. അതുപോലെ തന്നെ ഡിഫറെന്റ് ലാംഗ്വേജ് മിക്സ് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും ഇതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് മൈ വിഡ്ജെറ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ AI തന്നെ കസ്റ്റം ചെയ്ത് വിഡ്ജെറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് ഹോം സ്ക്രീൻ ഫുള്ള് നമുക്ക് പേഴ്സണലൈസ്ഡ് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യം, ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഗൂഗിൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഫീച്ചർ ഉണ്ട്, പോസ് പോയിന്റ്. ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 10 seconds പോസ് വരും. അതായത് ആ ടൈമിൽ ബ്രീതിങ് എക്സസൈസ് അല്ലെങ്കിൽ റിമൈൻഡർ മെസ്സേജ് ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഫോണൊന്ന് കുറച്ചു നേരം സൈഡിലോട്ട് മാറ്റി വെക്കൂ എന്ന് ആൻഡ്രോയിഡ് തന്നെ പറയുന്നൊരു അവസ്ഥ. അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൂൾ ഫീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻ റിയാക്ഷൻസ്. അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സെൽഫി ക്യാമറയിൽ നമുക്ക് സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ആൻഡ് ഫൈനലി ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഒരു പീസ് ടോക്ക് സിറ്റുവേഷൻ ആണ് വന്നിട്ടുള്ളത്. ക്വിക് ഷെയർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. QR കോഡ് യൂസ് ചെയ്തിട്ട് ഐഫോൺസിലേക്ക് ഫയൽ ഈസിലി ഷെയർ ചെയ്യാനും പറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് 17. എന്താണെങ്കിലും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും കേട്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ ഇതാ ഇപ്പം അങ്ങോട്ടേക്ക് നൈസായിട്ട് സ്കൂട്ടാവുകയാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, നൈസായിട്ട് പോകേണ്ട സമയമായി. ഓൾവേസ് സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്. ആൻഡ് ദിസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: You are listening to Radio Sunno 91.7.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
3: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
3: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: Hi, Namaskaram. I'm Shaju Sridhar. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ടു

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
4: പേര് ശരവണൻ, എനിക്ക് 100 പേര്.
3: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
4: ഇത് നമ്മ ടൈം സമ്മാടി അടിക്ക പോറ.
3: വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
6: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: വചനങ്ങളിലൂടെ.
1: പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
0: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: ഹായ്, ദിസ് ഈസ് കല്യാണി പ്രിയദർശൻ.
9: അപ്പൊ ചന്ദ്രശേഖരും സൂപ്പർ ഹീറോ ആണോ?
8: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 90.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.
1: Adi, ende birthday celebration enda chelavu ende?
2: Samsamindu mandi mandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: നമ്മുടെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി ഓടി മക.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
2: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
1: May 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: பிளஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
0: இட்ஸ் டைம் ஃபார் டாப் 10.
2: എല്ലാ വീക്കിനും വൈബായിട്ട് കളറായിട്ട് സെറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് അങ്ങോട്ട് പോകണം. അതാണ് നമ്മളേക്ക് ഒരു ആഗ്രഹം, അതാണ് നമ്മളേക്ക് ഒരു ഇതും. സോ വീക്കെൻഡൊക്കെ സെറ്റായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ടോപ്പ് 10 അങ്ങോട്ടേക്ക് തുടങ്ങിയാലോ. അസ്സലാമു അലൈക്കും, സലാമൻ, ദിൽ സേ നമസ്തേ, ആൻ പുടൻ വനക്കം ഫ്രം ചാറ്റ് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. കുറച്ച് കിടുക്കൻ പാട്ടുകളുമായിട്ട് ഇന്നത്തെ ടോപ്പ് 10 പ്ലേലിസ്റ്റ് ഇവിടെ സെറ്റാണ്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഷോ അങ്ങോട്ടേക്ക് തുടങ്ങിയേക്കാം. സോ വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് 10 വിത്ത് മീ ചിച്ചു. ടോപ്പ് 10-ൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് തന്നെ വൈബ് പാട്ടാണ്. ബിക്കോസ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ്, ഒരു വൈബാണ്, ഹൈ എനർജി ഫീൽ കിട്ടും. പാൽഡബയുടെ ഒരു കിടുക്കൻ ഹൈ എനർജി ബീറ്റ് തമിഴ് സിംഗിൾ ട്രാക്ക് കൂടെ ഇങ്ങനെ ഔട്ടായി നിൽക്കുന്ന ഒരു ടൈമാണ്. ശരിക്കും പാൽഡബ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈബാണ്, അതൊരു ട്രേഡ് മാർക്കാണ് അല്ലേ. കത്ത് മേലേ ഏ കത്ത് കീഴേ. സോ പാൽഡബയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിംഗിൾ ഉണ്ട്, അത് സൈലോ വൈബിൻ എന്നാണ് ആ ഒരു ട്രാക്കിൻ്റെ പേര്. വളരെ രസകരമായിട്ട് ഒരു ട്രാൻസിഷൻ മോഡിൽ ചെയ്തൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ ബീറ്റിൻ്റെ പ്രത്യേകത, ഒരു പഞ്ചാബി ബീറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ആ ഒരു മോഡിലാണ് ഈ ഒരു പാട്ട് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്തെ, നമ്മളെയൊക്കെ സ്വപ്നങ്ങൾ, നമ്മളെയൊക്കെ സൂപ്പർ ഹീറോ ചിന്താഗതികൾ, ലൈക്ക് ആ ഒരു സൂപ്പർ ഹീറോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള ഒരു മോഡാണ്. ഇതിനകത്ത് ഈ ഒരു പാട്ടിൻ്റെ താഴെ തന്നെ പാൽഡബ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ പാട്ട്, ആക്ച്വലി ഈ പാട്ട് ഞാനോട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇത് എൻ്റെ ജേണിയാണ്, ഫ്രം എ ക്വൈറ്റ് കിഡ് ടു ഫൈനലി ബി ഏബിൾ ടു എക്സ്പ്രസ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ ഈ ഒരു ജേണി ഒട്ടും എളുപ്പമായിരുന്നില്ല. ഐ ഹവ് റീപ്ലേസ്ഡ് ഡൗട്ട് വിത്ത് ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ലക്ക്, ഇറ്റ്സ് അബൌട്ട് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായി. എന്തായാലും ആ ഒരു വിഷ്വലൈസേഷൻ നല്ല രസമാണ്. കൂട്ടത്തിൽ എല്ലാവരും കണ്ട എന്നെ ഞാൻ ആദ്യം ശരിക്കും ഇത് ആള് തന്നെയാണോ അതോ എ ആണോ എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. ലിറ്ററലി കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കമന്റ് കാണാൻ പറ്റും. എല്ലാവരും ഞെട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ, ദി വൺ ആൻഡ് ഓൺലി ദ ഗോർജിയസ് ദ ബ്യൂട്ടിഫുൾ തൃഷ ഈസ് ദേർ. ചെറിയൊരു ഷോട്ടിൽ തൃഷ വന്നു പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, അത് വേറെ ലെവലായിരുന്നു. അപ്പം ഞാൻ എടുത്തു പാൽഡബയുടെ ദാറ്റ് സൈലോ വൈബിനും കേട്ടിട്ട് തന്നെ ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് തുടങ്ങിയത് എന്നുള്ളത്. യെസ്, ദേ വരുന്നു ദാറ്റ് കിടുക്കൻ പാട്ട് ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Number

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഇറ്റ്സ് ടൈം ഫോർ ടോപ്പ് 10.
4: അടുത്തത് റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ സംസാര വിഷയമായ ഒരു സിനിമയിലെ പാട്ടങ്ങൾ കേട്ടാലോ? യെസ്, ബാക്ക് ടു ടോപ്പ് 10. വീക്കെൻഡ് നമ്മളിങ്ങനെ കളർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് മേച്ചിച്ചു, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. ഈ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ സംസാരമാകുന്ന ചില സിനിമകളുണ്ടല്ലോ, അങ്ങനെയുള്ള സിനിമകളിൽ ഒരു സിനിമയാണിത്, ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ. ഈ സിനിമയിലെ ശിഷ്യന്മാരെ തേടിയിറങ്ങിയ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ദേ അങ്ങനെ കേൾക്കാനായിട്ട് പോകുന്നത്. രസമുള്ളൊരു പാട്ടാണ്, ഭംഗിയായിട്ട് ആ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ട് നമ്മുടെ ഗോപിചന്ദ്രാണ് മ്യൂസിക് ഡയറക്ഷൻ. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് മൂവി ഡയറക്ടർ വിപിൻ അറ്റ്ലി തന്നെയാണ്. ശിഷ്യന്മാരെ തേടിയിറങ്ങി തേടിയിറങ്ങി ചാടിയിറങ്ങി എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. ദെൻ മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, പിന്നെ ഇങ്ങനെ കേട്ടൊരു കാര്യം, വോട്ട് ചെയ്യാൻ പോയ പല അതിഥി തൊഴിലാളികളും തിരിച്ചെത്തിയില്ല എന്നൊരു കാര്യമൊക്കെ നാട്ടിലെങ്കിലും സംസാരമൊന്നുണ്ടായി. സോ ജോലിക്ക് പോലും ആരെയും കിട്ടുന്നില്ല എന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടി ഈ ഒരു പാട്ടിൽ വന്നു വിട്ടിട്ടുണ്ട്. മലയാളികളൊക്കെ അങ്ങ് യു കെയിലാണ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് രസകരമായിട്ടൊരു ഫൺ മോഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ലിറിക്സ് വീഡിയോ ഒക്കെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ടൈം കൂടെയാണ്. അനി ഒരു സിനിമയുടെ പ്രത്യേകത, നമ്മുടെ ഹോംലി മീൽസ്, ബെൻ എന്നീ സിനിമകൾക്ക് ശേഷം വിപിൻ അറ്റ്ലി എഴുതി സംവിധാനം ചെയ്യുന്ന 3-ാമത്തെ സിനിമയാണിത്. ഒരു ഫാന്റസി കോമഡി മോഡിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതുമാത്രമല്ല 250-ൽ അധികം പുതുമുഖ താരങ്ങൾ ഈ ഒരു സിനിമയിൽ ഒന്നിക്കുന്നുണ്ട്. ഈ ഹോംലി മീൽസ് എന്നൊരു സിനിമയുടെ പ്രത്യേകത തന്നെ ഒരുപാട് പുതുമുഖങ്ങളായിരുന്നു എന്നുണ്ടെങ്കിലും സിനിമ ഇങ്ങനെ നമ്മൾ ഏറ്റെടുത്ത സിനിമകളിൽ ഒന്നാണ്. രസമുള്ള സിനിമയായിരുന്നു അത്. സോ അതേപോലെ തന്നെ കുറച്ച് പുതുമുഖ താരങ്ങളുമായിട്ട് വരുന്നൊരു സിനിമയാണ്. ആ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് ഗോപിചന്ദ്രാണ്. അപ്പോൾ ഒരു രസമുള്ള ഒരു വൈബ് പാട്ട്, ഒരു ജിൽ ജിൽ പാട്ട് ദേ വരുന്നുണ്ട്. വീക്കെൻഡ് വൈബാക്കാൻ പറ്റിയ പാട്ടാണ്. ചിച്ചു കണക്കൂടെ ഓൺലി ഓൺ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: നമ്പർ 9.

0: மார்னிங் சவாரி, இது நம்முடைய சவாரி. ஞாயர் முதல் வியாழம் வரை ராவிலே 6 மணி முதல் மார்னிங் சவாரி. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: It's time for Top 10.
1: പാട്ടുകളുമായിട്ട് നമുക്ക് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഈ ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ചും ടൈം സോൺ മാറുന്നതിനനുസരിച്ചും പാട്ടുകളിലും പാട്ടുകളുടെ ആ ഒരു എന്താ പറയുക ആസ്വാദനത്തിലും ഒക്കെ വല്ലാത്തൊരു ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലേ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇത് ഇവിടെ കൂടെയുള്ളത്. കുറച്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ആൽബം സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ നമുക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ബിക്കോസ് വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴേക്കും എല്ലായിടത്തും ഈ പാട്ടൊക്കെ വന്നിട്ട് അന്ന് ജുക്ക് ബോക്സിലൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വന്നിട്ട് നമ്മളത് കേൾക്കാനായിട്ട് അങ്ങനെ ഇരിക്കും. അതൊരു മോഡായിരുന്നു. ദെൻ പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുപാട് ഇൻഡിപെൻഡൻറ് മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ് മ്യൂസിക് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ടൈം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടും ഒരുപാട് പാട്ടുകൾ വൈറലാവുന്നുണ്ട്, ഒരുപാട് പാട്ടുകൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ കേട്ട രസകരമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്ന് ഫ്രം തമിഴ് ആൻഡ് ഒന്ന് ഫ്രം മലയാളം. തമിഴിൽ നിന്ന് നമ്മളുടെ ദീയുടെ പാട്ടുകൾ. ദീയുടെ പാട്ടുകളൊക്കെ വേറെ ലെവൽ പാട്ടുകളാണ്. ദീയുടെ ഏറ്റവും വലിയൊരു പവർ അല്ലെങ്കിൽ ആളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദീയുടെ വോയിസാണ്. ദീയുടെ വരി വരി എന്നുള്ളൊരു പാട്ടുണ്ട്, സന്തോഷ് നാരായണ

0: ാണ് ഈ ഒരു പാട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദി രസകരമായിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമ്മുടെ എൻജോയ് എൻജാമി ദാറ്റ് പാട്ടുണ്ടല്ലോ, അതിനുശേഷമുള്ള ദീയുടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണിത്. അപ്പോൾ ഭംഗിയായിട്ട് വിഷ്വലൈസേഷൻ ചെയ്തൊരു ഒരു മ്യൂസിക്കൽ വീഡിയോ കൂടിയാണ്. രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. ഇവൻ നമ്മളെ സൂര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടായി, ഈ പാട്ടും ദീയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഈ പാട്ട് എനിക്ക് തരുമോ എന്ന് സൂര്യ ചോദിച്ചു എന്നാണ് സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ പറഞ്ഞത്. അത്രയും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആൻഡ് ദീയുടെ നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കും കൂട്ടത്തിൽ ഈ ആൽബം സോങ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു 90s കിഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശബ്ദങ്ങളിലൊന്നാണ് ജോസ്ന. ജോസ്നയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൂടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പാട്ട് കൂടി ഇങ്ങനെ രസമായിട്ട് നമ്മളിങ്ങനെ കേട്ടു. ഞാൻ കേട്ടതിലൊരു പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ അറിയാതെ മനസ്സോണ് ഞാൻ കുറച്ച് വർഷം പിന്നിലേക്ക് പോയിട്ട് വന്നു. അപ്പോൾ ഞാനോടുത്തു വീക്കെൻഡ് ആണല്ലോ, മേ ബി നൊസ്റ്റാൾജിക്ക് പറ്റിയൊരു മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെയെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് പണ്ട് ചെമ്പകമേ പാട്ട് നടന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തോട്ട് പോയിട്ട് വരും. കണ്ടോ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്, രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്നത്. രണ്ട് ഇൻഡിപെൻഡൻറ് സോങ്സ് ഓൺലി ഓൺ റേഡിയോ സുനോ.
1: നമ്പർ

0: It's time for Top 10.
1: From Chartbusters to your favorite list, Top 10 mode ആണ് വീക്കെൻഡിൽ ഒരു ഒരു മ്യൂസിക്കൽ ഫീവർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിച്ചോണ കൂടെയുള്ളത് ഓൺലി ഓൺ റേഡിയോ സുനോ. Top 10. So മ്യൂസിക്കൽ ഫീവറിന് പറ്റിയ ഒരു ഡോസ് ആയാലോ. യെസ്, ഡോസ് മൂവിയിലെ പാട്ടാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു സിനിമ നമ്മുടെ സിജു വിൽസൻ്റെ സിനിമയാണ്. ഈ ബേസിക്കലി സിജു വിൽസൺ എന്ന് പറയുമ്പോഴേക്കും ആളുടെ എല്ലാ സിനിമകളും, ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഓരോ ഡിഫറെൻ്റ് അപ്പിയറൻസ് ആണ് ആളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഡോസ് മൂവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ കരുതുന്നു. ബിക്കോസ് പാട്ട് കേട്ടപ്പോഴേക്കും, പാട്ട് കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഏപ്രിൽ മാസമായിരുന്നു ഈ ഒരു മൂവിയുടെ റിലീസ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും പിന്നീടത് മെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിലെ എവിടെയോ കണ്ടതല്ലേ എന്നൊരു പാട്ടുണ്ട്, ഒരു പ്രണയമാണ് പറയുന്നത്. ഇതിൽ സ്ക്രീനിൽ നമുക്ക് സിജു വിൽസനെയും ദൃശ്യ രഘുനാഥിനെയും കാണാൻ പറ്റുന്നുണ്ട്. രസകരമായിട്ടാണ് ആ ഒരു പാട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. കണ്ടിരിക്കാനും അതേപോലെ തന്നെ കേട്ടിരിക്കാനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ട്രാക്കാണ്. ആൻഡ് ഈ ഒരു പാട്ട് എഗെയിൻ ഒരു ഗോപി സുന്ദർ കോമ്പോസിഷൻ ആണ്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. സ്വർണ കേസ് ആൻഡ് മുഹമ്മദ് മക്ബൂൽ മൻസൂർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോ എവിടെയോ കണ്ടതല്ലേ, പല സ്ഥലങ്ങളിൽ കണ്ട പല മുഖങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലുണ്ടാകുമായിരിക്കും. പൊതുവെ വീക്കെൻഡിൽ അങ്ങനെയുള്ള മുഖങ്ങളെയൊക്കെ ഒരുപക്ഷെ നമ്മൾ വീണ്ടും കാണുന്ന, അല്ലെങ്കിൽ ആ മുഖങ്ങളെ നമ്മൾ ഓർക്കുന്ന ഒക്കെ സമയമൊക്കെയാണല്ലോ. അപ്പം ഞാൻ കൊടുത്തു അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് ഇങ്ങനെ കേട്ടേക്കാം. യെസ്, ചിച്ചുവാണ് കൂടെയുള്ളത് ഓൺലി ഓൺ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 6.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
5: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
4: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
5: ഇത് നമ്മ ടൈം. സമ്മാടി അടിക്ക പോറ.
4: വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
7: ഹായ്, ദിസ് ഇസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: It's time for Top 10.
2: Back to Top 10. சிச்சியோ அங்கே கூடியுள்ளது. Only on your happiness hotline. This is Radio Suno. பதி பத்னி ஒரு வோ தோ. எஸ், பதி பத்னி ஒரு வோட செகண்ட் பார்ட் இங்கே எச்சு நிற்கும்போ ഈ ഒരു മൂവിയിലെ പാട്ടുകൾ ഇങ്ങനെ ഓരോന്ന് റിലീസ് ആകുമ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീസെന്റ്ലി റിലീസായിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു പാട്ടാണ് നമ്മളിത് ഇനി ടോപ്പ് ടെനിൽ കേൾക്കാൻ പോകുന്നത്. ഹംനെ വഹീൻ ലഗായ ദിൽ എന്നുള്ള പാട്ടാണ്. ഇപ്പോൾ രസമായിട്ട് ഈ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഒരു സോഷ്യൽ മീഡിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിബ്ലിങ്സിന് അല്ലെങ്കിൽ ഒരു ചേട്ടനെ മനീനെ നമുക്ക് ഈ ഒരു പാട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്രിഷ് ആൻഡ് കിഷോർ മുണ്ടാൽ, അവർ രണ്ടുപേരും വെസ്റ്റ് ബംഗാളിൽ നിന്നിട്ടാണ്. അവരൊരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, വൈറൽ താരങ്ങളാണ്. ആൻഡ് അവർ ഈ ഒരു പാട്ടിൽ വിഷ്വലും വരുന്നുണ്ട്, ബിക്കോസ് ഇത് അവരുടെ ബോളിവുഡ് ഡെബ്യൂ ആണ്. ആൻഡ് ആദ്യത്തെ പാട്ടിൽ ഡെബ്യൂ സോങ്ങിൽ ഒരു പാട്ട് പാടുക മാത്രമല്ല, ആ ഒരു വിഷ്വൽ, ആ ഒരു സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ അവരെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും പോപ്പുലർ ആയി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് പാട്ടും രസകരമാണ്, രസമുള്ള വൈബുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള, ഫീൽ ഗുഡ് എന്നല്ല, ഒരു ഹൈ എനർജി ഒരു ഒരു നമ്പറാണ്. ഒരു ബോളിവുഡ് ഹംഗാമ ലിറ്ററലി അങ്ങനെ തന്നെ പറയാം. യെസ്, ഒരു കിടുക്കൻ ട്രാക്ക് ദേ നമ്മളിങ്ങനെ കേൾക്കാൻ പോകുന്നു. രസമുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിൽ ആയുഷ്മാൻ ഖുറാന ഉൾപ്പെടെ മൂവി കാസ്റ്റ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യാ, ഒരു ജംഗിൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ദാറ്റ് വൈൽഡ് ട്രാക്ക് ഈസ് കമ്മിങ് ഓൺലി ഓൺ റേഡിയോ സുനോ വിത്ത് മേച്ചിച്ചു. ടോപ് ടെൻ ആണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: നമ്പർ

0: It's time for Top 10.
1: സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന AR സാക്ഷാൽ AR ഈ റീസെന്റ് ആയിട്ട് റീഷെയർ ചെയ്ത ദാറ്റ് പാട്ട് അങ്ങോട്ട് കേട്ടാലോ. യെസ് ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചുവാണ് ദൈവം ഇങ്ങനെ കൂടിയുള്ളത്. ട്വന്റി 2023 പീപ്പ എന്നുള്ളൊരു മൂവി റിലീസ് ആവുന്നത് രസമായിട്ടുള്ളൊരു മൂവിയാണ്. എൻ്റെ ഈ ഒരു മൂവിയിലെ പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പാട്ട് ചെയ്തത് സാക്ഷാൽ AR റഹ്മാനാണ്. എൻ്റെ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അർജിത് സിംഗ് ആണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. മേ പർവാന എന്നുള്ള പാട്ടാണ്. രസമാണ് ആ ഒരു പാട്ട് കേട്ടിരിക്കാനുണ്ട്. നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഫീൽ ഗുഡ് മോഡ് കിട്ടാറുണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് മോഡ് ഈ ഒരു പാട്ടിൽ നമുക്ക് കിട്ടും. ഇഷാൻ ഭംഗിയായിട്ടാണ് ഈ ഒരു പാട്ടിന് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രസമായിട്ട് ഇഷാൻ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഒരു ബയോഗ്രഫിക്കൽ വോ ഫിലിമാണ്, നമ്മുടെ ക്യാപ്റ്റൻ ബൽറാം സിംഗിൻ്റെ ലൈഫ് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു പാട്ടിങ്ങനെ വൈറലായി കണ്ടപ്പോഴേക്കും ഞാൻ ഓർത്തു ആ ഒരു സിനിമ ഒന്ന് റീവാച്ച് ചെയ്യണം എന്നുള്ളത്. രാജകൃഷ്ണ മേനനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രസമായിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൻ്റെ പ്ലോട്ടും കാസ്റ്റിങ്ങും ഒക്കെ രസമായിട്ടുണ്ട്. നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ ദേ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ആഡ് ഓൺ ചെയ്യുന്നൊരു കാര്യം കേട്ടോ, ഈ ഒരു പാട്ട് 2023 പീപ്പ എന്നുള്ള മൂവിയിൽ റിലീസായ പാട്ടാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഇതൊരു ഹൗസ് പാർട്ടി സോങ് ആയിട്ടാണ് AR റഹ്മാൻ റീബ്രാൻഡ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു റീലോഞ്ച് ഈ ഒരു പാട്ടിന് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രമാത്രം ആളുകൾക്കിടയിലേക്ക് ഈ ഒരു പാട്ട് എത്തിപ്പെട്ടിരിക്കുന്നത്. സോ വിച്ച് മീൻസ് ഇൻ എ വേ ഇതൊരു സെക്കൻഡ് ബേർത്ത് ആണ് ഫോർ ദ സോങ് എന്ന് കൂടെ പറയാം. അപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പോൾ ആ ഒരു സിനിമയിലെ പാട്ട് മാത്രമല്ല, ഒരു ഹൗസ് പാർട്ടി സോങ് കൂടെയായിട്ട് മാറിയിട്ടുണ്ട്. യെസ്, ഓൺലി ഓൺ റേഡിയസിനു. നമുക്കൊരു ഒരു ഒരു ബോളിവുഡ് പാട്ട്, എഗെയിൻ ഒരു ബോളിവുഡ് ട്രാക്ക് കേട്ടിട്ട് വന്നാലോ. സ്റ്റേ ട്യൂൻഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 4.

0: It's time for Top 10.
1: Back to Top 10 with me, Chichu, only on your happiness hotline. This is Radio Sino. നമ്മളിങ്ങനെ വീക്കെൻഡ് വൈബാക്കി കളറാക്കി സെറ്റാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് പാട്ടുകളാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഗ് ക്യാ കഹേംഗേ എന്നുള്ള പാട്ടാണ്. ഇതൊരു മലയാളം റാപ്പ് മ്യൂസിക് വീഡിയോ ആണ്. രസമുള്ളൊരു പാട്ടാണ്. പലർക്കും പറയാനുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അവർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റാപ്പ് സോങ്സിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ അങ്ങനെ ഒരു പക്ഷേ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാട്ടിലുണ്ട്. ലോകം എന്ത് പറയും, ചുറ്റുമുള്ള ആളുകൾ എന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങളെ കുറിച്ചാണ് ഈ ഒരു പാട്ട് പറഞ്ഞു പോകുന്നത്. അജീഷ് ആൻഡോയുടെ ട്രാക്കാണ്. രസമുള്ളൊരു പാട്ട്, വൈബുള്ളൊരു പാട്ട്, ഒരു കിടുക്കൻ റാപ്പ് സോങ് ഇസ് കമ്മിങ്. ഒരു പക്ഷേ ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നിയേക്കാം, ഓക്കെ ഇത് ഈ പാട്ടിൽ നമ്മൾ തന്നെ കാണുന്നു എന്നുള്ളത്. യെസ്, അപ്പൊ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. ആൻഡ് ദി നമ്പർ ടു ട്രാക്ക് ഓഫ് ദി ഡേ ഈസ് പേട്രിയോട്ടിലെ പാട്ടാണ്. പേട്രിയോട്ട് മൂവിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസും റെസ്പോൺസും ഒക്കെ നമ്മൾ കാണുമ്പോൾ, ഈ സിനിമയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കയും ഒന്നിച്ച് കണ്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആൻഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കുറേ രീതിയിലൊക്കെ ഇങ്ങനെ കാണുന്നത്, അതൊക്കെ നമുക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ രസമുള്ളൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന രസമുള്ളൊരു സിനിമയാണ്. സോ മലയാളത്തിൻ്റെ ബിഗ് എംസിനെ നമ്മൾ ഒന്നിച്ചൊരു സിനിമയിൽ കാണുന്നു. ആൻഡ് അവരൊന്നിച്ചൊരു പാട്ടിൽ, അതും ഒരു സിറ്റുവേഷനിൽ ലാലേട്ടൻ്റെ കാലം നഷ്ടപ്പെടുന്ന സമയത്ത് എല്ലാ സപ്പോർട്ടുമായിട്ട് മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴമൊക്കെ കാണിക്കുന്ന ഒരു പാട്ടും സീനൊക്കെയാണ് ഇന്നലകൾ എന്നുള്ള ആ ഒരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടും നമ്മളതേ കേൾക്കും. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഈ ഒരു പാട്ട് അങ്ങോട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദി മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ ഫാൻസ് ഓഫ് ദെയർ, ഈ പാട്ട് വരുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകൾ ഓൺലി ഓൺ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's time for Top 10.
1: മലയാളത്തിലെ ദ ബിഗ്ഗസ്റ്റ് വയലന്റ് മൂവിയുടെ ക്രിയേറ്റേഴ്സ് അവർ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈകോർക്കുന്നു. ആ ഒരു സിനിമയിലെ പാട്ടാണത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺലി ഓൺ റേഡിയോ സിനോ വിത്ത് മീ ചിച്ചു. ഒരു ഹണ്ടർ ആന്തം ഫ്രം കാട്ടാളൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും ഈ ഒരു സിനിമയിൽ നമുക്ക് ആന്റണി പെപ്പേനെ കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ജെല്ലിക്കെട്ട് സിനിമയുണ്ടല്ലോ, ആ ഒരു സിനിമയുടെ മോഡ് ഇങ്ങനെ കിട്ടി. യെസ്, എന്തായാലും പോസ്റ്റർ ഒക്കെ വന്നിട്ട് ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. മൂവി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ കാണാം. എന്തായാലും ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വഴിയേ നമുക്കറിയാന്ന് പറയുമ്പോൾ ഈ ഒരു പാട്ടാണ് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ നമ്പർ വൺ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കൊടുത്തു വീക്കെൻഡിനോട് ഒരു ടാറ്റ പറയാനായിട്ട് പറ്റിയൊരു കിടുക്കൻ പാട്ടാണ് ഇത്. യെസ്, ദാറ്റ് കിടുക്കൻ പാട്ട് വരുന്നുണ്ട് ആന്റണി പെപ്പയുടെ മൂവിയിലെ പാട്ടാണ്. അതും ആന്റണി പെപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇടിപ്പടം കാണാനായിട്ടുള്ളൊരു ഇത് വരുമല്ലോ. സോ അങ്ങനത്തെ ഒരു ഇടിപ്പടത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാവട്ടെ, അടിപൊളിയാവട്ടെ, കളർ ആവട്ടെ, വൈബ് ആവട്ടെ. വോൺസ് ഇങ്ങനെ ഒരു കിടുക്കൻ പ്ലേലിസ്റ്റുമായിട്ട് ടോപ്പ് ടെൻ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ടാറ്റ ബൈബി പറയേണ്ട ടൈം ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും വേറൊരു അടിപൊളി പ്ലേലിസ്റ്റുമായിട്ട് കേട്ടുമുട്ടാം, കണ്ടുമുട്ടാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി ശുക്രിയ, നാളേക്ക് വണക്കം ആൻഡ് ലവ് യു ഓൾ. Number 1.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம் Bookmark.
0: Bookmark
1: with RJ Nanda.
2: പുസ്തകങ്ങളിലൂടെ പുതിയ കഥാപാത്രങ്ങളിലേക്കും പുതിയ കഥകളിലേക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള സമയം എന്താ ഒഫീഷ്യലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ് ഹലോ വെൽക്കം, ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഇന്നത്തെ ദിവസവും വളരെ പുതുമയാർന്നിട്ടുള്ള പുതിയ വിശേഷങ്ങളൊക്കെ തന്നെയായിട്ടാണ് ബുക്ക് മാർക്കിൽ ഞാൻ എത്തിയിരിക്കുന്നത്. പുതുമയാർന്നിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു പുസ്തക വിശേഷമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും, എനിക്കറിയാം. അപ്പം ഓരോ ദിവസവും ഇങ്ങനെ ഓരോ തരത്തിലുള്ള പുസ്തകങ്ങളും കഥാപാത്രങ്ങളൊക്കെ പരിചയപ്പെടുമ്പം പുതിയ ഒരാളെ പരിചയപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു, അയാളുടെ നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു, അയാളുടെ ചിന്തകളിലൂടെ നമ്മളും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഒരു ഫീലിലാണ് പലപ്പോഴും പുസ്തകങ്ങൾ നമ്മളിലേക്ക് എത്താറുള്ളത്. അങ്ങനെ പുതിയ നാട്ടിലേക്കും വീട്ടിലേക്കും ഒരുപാട് വ്യക്തികളുടെ ചിന്തകളിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് നമ്മളങ്ങനെ ഒഫീഷ്യലി ഇവിടെ അങ്ങനെ ഒരു തുടക്കം കുറിക്കാനായിട്ട് പോകുമ്പോൾ ഇന്നത്തെ ബുക്കിനെ കുറിച്ചൊരു ചെറിയ ക്ലൂ പറയാട്ടോ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു യുവ എഴുത്തുകാരുടേതാണ് ഇന്നത്തെ പുസ്തകം. രണ്ടാമത്തെ ക്ലൂ ഇതാണ്, ഒരു എഴുത്തുകാരി എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്ക് വളരെ സുപരിചിതമായ ഒരു മുഖം ഇവർക്കുണ്ട്. ആ മുഖം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്, അല്ലെങ്കിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി വരാൻ പോകുന്ന കുറച്ച് പാട്ടുകൾക്ക് ശേഷം ആളാരാണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും, ആളുടെ പുസ്തകത്തെ കുറിച്ചും കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചോട്ടോ, ആ എഴുത്തുകാരി ആരാണെന്നും ആൻഡ് ആ എഴുത്തുകാരിയുടെ പുസ്തകം ഏതാണെന്നും. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Bookmark.
0: Bookmark
1: with RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. അപ്പോൾ കുറച്ചധികം ക്ലോസ് ഒക്കെ നൽകിയിട്ട് ഞാൻ കുറച്ച് മുൻപ് ഒരു പുസ്തകത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാനുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ക്ലൂകളിലേക്ക് ഒരിക്കൽ കൂടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഒരു യുവ എഴുത്തുകാരിയാണ്. പക്ഷേ ആ എഴുത്തുകാരിയുടെ മുഖം നമുക്ക് കുറെ കൂടി ഫെമിലിയർ ആണ്. ഇപ്പോഴും നമ്മുടെ മുൻപിൽ നമ്മുടെ ടിവിയിലൊക്കെ പലവട്ടം, അല്ലെങ്കിൽ ടിവിയിലോ യൂട്യൂബിലോ മറ്റ് ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മുടെ മുന്നിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന, ഇനി അതല്ല സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം നടന്നിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഒപ്പീനിയനുള്ള, ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തി, അശ്വതി ശ്രീകാന്ത്. അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്നുള്ള പുസ്തകമാണ് ഇന്നത്തെ ബുക്ക്മാർക്കിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന നമ്മുടെ അവതാരകയോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ഒന്നും നമുക്ക് അധികം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സ്വീകരണ മുറികളിൽ മിക്കപ്പോഴും വന്ന വർത്തമാനങ്ങൾ പറയുന്ന, നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു എന്റർടൈനർ എന്ന രീതിയിൽ നിന്നും, ഒരല്പം വേറിട്ട വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഒരു എഴുത്തുകാരി എന്ന രീതിയിലേക്ക് ആദ്യം അശ്വതി ശ്രീകാന്ത് മാറുമ്പം ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു ആദ്യം എല്ലാവർക്കും തോന്നിയിരുന്നൊരു കാര്യം. പക്ഷെ പിന്നീട് അവരുടെ പുസ്തകങ്ങളിലൂടെയും മറ്റു അഭിപ്രായങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ആക്ച്വലി ഇത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ രസമുണ്ടല്ലോ, ഇതൊക്കെ വായിച്ചിരിക്കാൻ, ഇതൊക്കെ രസമുണ്ടല്ലോ കേട്ടിരിക്കാൻ എന്ന് തോന്നുന്ന തരത്തിലേക്ക് ആ അഭിപ്രായം മാറി എന്നുള്ളതാണ്. എന്തായാലും എഴുത്തുകാരിയെ കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും കൂടുതൽ അറിയാം കുറച്ച് പാട്ടൊക്കെ കേട്ട് തിരികെ വന്നതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Bookmark.
0: Bookmark
1: with RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ പാതി വഴി നിർത്തിയ ഒരു കഥയുണ്ടായിരുന്നു. അതായത് അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ എഴുത്തുകാരിലേക്കുള്ളൊരു യാത്രയായിരുന്നു ഇത്രയും നേരവും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും നമ്മുടെ സ്വീകരണ മുറികളിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, കുറച്ചധികം നല്ല പെർഫോമൻസസ് കാഴ്ചവെച്ചിരുന്ന ഒരു നടിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ടി വി ഹോസ്റ്റിൽ നിന്നും ഒക്കെ മാറി ഒന്ന് വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് അശ്വതി ശ്രീകാന്ത് അങ്ങനെ നിരവധി ആശയങ്ങൾ തന്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിൽ. അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്ന പല ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, അശ്വതി ഒരു റൈറ്റർ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിലേക്ക് മാറുമ്പോൾ വളരെ തുറന്ന എഴുത്തുകളാണ്. ആ എഴുത്തിൽ അവർ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു കാര്യം മനുഷ്യ മനസ്സിനെ കുറിച്ചും മനുഷ്യ വികാരങ്ങളെ കുറിച്ചും ഒക്കെയാണ്. ഒരുപാട് പേർക്ക് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തി. സോ അങ്ങനെ ഒരാള് ഒരു പുസ്തകം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരു നല്ല കഥാപശ്ചാത്തലത്തെക്കാൾ ഉപരിയായി ഒരു നല്ല മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല മാർഗങ്ങളൊക്കെയാണ് അശ്വതി ശ്രീകാന്തിന്റെ പുസ്തകത്തിൽ ഉണ്ടാവുക. ആൻഡ് അങ്ങനെ തന്നെയാണ് അവരുടെ പുസ്തകങ്ങൾ ഓരോന്നും എഴുതിയിരിക്കുന്നത്. ഇന്ന് അങ്ങനെ അശ്വതി എഴുതിയിരിക്കുന്ന കാളി എന്നുള്ള പുസ്തകത്തിലൂടെയാണ് യാത്ര. കാളി എന്ന് പറയുമ്പോൾ ഈ ഒരു പുസ്തകം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ കുറിച്ചാണ്. ഓരോ വ്യക്തിയും യുണീക്ക് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ സ്ത്രീയും യുണീക്ക് ആണ്. സോ ആ യാത്രയിലേക്ക് നമുക്കൊന്ന് പോവാം. കുറച്ച് പാട്ടുകളൊക്കെ കൂടുതൽ ഇതാ വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
2: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
1: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
6: Radio Suno 91.6.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Bookmark.
0: Bookmark
1: with RJ Nanda.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരക്ക് വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്നുള്ള ചെറിയ ഒരു പുസ്തകത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴുമായിട്ട് കണ്ടുമറന്നതോ അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ളതോ ഒക്കെ ആയിട്ടുള്ള കുറേ സ്ത്രീകളുടെ കഥകൾ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പരിചയമുള്ള കുറച്ചധികം സ്ത്രീകൾ, ഏകദേശം 9 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 9 കഥകളിലായിട്ട് നമുക്ക് മുൻപിൽ വരുന്നു. അതാണ് കാളി എന്ന് പറയുന്ന പുസ്തകം. ഇനി ഈ ഒരു പുസ്തകത്തിന്റെ ഭാഷയിലേക്ക് നമുക്കൊന്ന് വരാം. വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു എഴുത്താണ് അശ്വതി ശ്രീകാന്ത് ഈ ഒരു പുസ്തകത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയുടെ അടുത്തൊക്കെ നമ്മൾ കഥകൾ പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ, അവർക്കറിയുന്ന കുറച്ച് ആളുകളുടെ കഥകളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരുന്ന ഒരു ഫീലാണ് ഈ ഒരു പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാനായിട്ട് പറ്റുക. അതിലൊരുപാട് ചിരിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, കുറച്ചൊക്കെ ഒന്ന് കരയാനുണ്ട്, ഓർത്തെടുക്കാനായിട്ടുണ്ട്. അങ്ങനെ പല വികാരത്തിലുള്ള കുറച്ച് സ്ത്രീഭാവങ്ങളാണ് കാളി എന്നുള്ള ഈ ഒരു പുസ്തകം.

0: ஹர்ஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
2: புக் மார்க்
1: வித் ஆர்ஜே நந்தா. ഒരൊറ്റ ഇരിപ്പില് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് മറക്കണ്ട, അശ്രുതി ശ്രീകാന്തിന്റെ കാളി എന്നുള്ള പുസ്തകം. എന്തായാലും ആ പുസ്തകത്തിലൂടെയുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്. ബുക്ക് മാർക്കിൽ നന്ദയാണ് കേട്ടോ കൂടെയുള്ളത്. എഴുത്ത് തനിക്ക് എത്രത്തോളം വഴങ്ങുമെന്നും അതുപോലെ തന്നെ എത്ര ശക്തമായിട്ട് തനിക്ക് അതിനെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നും അശ്രുതി ഈ ഒരു ബുക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു മാസം എടുത്തിട്ടാണ് ഈ ഒരു പുസ്തകം മുഴുവൻ അവർ എഴുതി തീർത്തത്. ഈ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ അശ്രുതി ശ്രീകാന്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ താൻ കടന്നു പോയിട്ടുള്ളതോ ആയിട്ടുള്ള പെൺകുട്ടികളുടെ ജീവിതങ്ങളുടെ കഥയാണ് ഈ 9 പെൺകഥകളും. ഒരുപക്ഷെ അവർ നേരിൽ കണ്ടിട്ടുള്ള ഈ സ്ത്രീകൾ ഓരോരുത്തരെയും നമുക്ക് പലപ്പോഴും വ്യക്തിപരമായിട്ട് അറിയാമായിരിക്കും. അവർക്കൊരു പക്ഷെ ഒരേ പേരായിരിക്കില്ല പല പേരുകളിലൂടെ, പക്ഷേ ഒരേ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന കുറച്ച് സ്ത്രീകൾ. വായിച്ചാൽ ഒരിക്കലും അവരെ മറന്നു പോവാതിരിക്കത്തക്ക വിധമാണ് ഓരോ കഥാപാത്രങ്ങളെയും അശ്രുതി ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. ആനിയമ്മ, ശോഭ, സാവിത്രി, ചിത്തിര, മുത്തശ്ശി, ചന്ദ്ര, ആർ ജെ താര, അതുപോലെ തന്നെ വീണ, ശാന്തി, സജിത, അമ്പിളി എന്നിവരും അതുപോലെ തന്നെ പേര് പറയാത്ത രണ്ട് പെൺകുട്ടികളുടെയും കഥകളൊക്കെയാണ് കാളിയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി ആ കഥകളിലേക്കൊക്കെ നമുക്ക് വരണം. പക്ഷെ ഇപ്പതാ കുറച്ച് പാട്ടൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Aynen Gobi Sındır.
1: You're listening to Radio
0: Suno. 91.7 Radio Suno.
1: Bookmark.
2: Bookmark.
1: With RJ Nanda. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അഭയം തേടാനുള്ള സ്ത്രീകളുടെ കഴിവ് അപാരമാണ്. അത് മറക്കലല്ല, മറന്നെന്നൊരു നടിക്കലാണ്. നടിച്ചു നടിച്ച് നടിക്കുകയാണെന്ന് പോലും മറക്കലാണ്. അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്നുള്ള പുസ്തകത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞ വാക്കുകൾ ഈ പറയുന്ന പുസ്തകത്തിലെ തന്നെയാണ്. 9 പെൺ ജീവിതങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ അശ്വതി വരച്ചു കാണിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓരോ സ്ത്രീയിലുമുള്ള മകളെ, സഹോദരിയെ, പ്രണയിനിയെ, ഭാര്യയെ, അല്ലെങ്കിൽ അമ്മയൊക്കെ തുറന്നു കാണിക്കുന്ന കഥകളാണ് ഈ 9 കഥകളും. കൊക്കൂൺ മുതൽ ആകാശം വരെ, പൊരുത്തം, കാളി, അതുപോലെ തന്നെ മൾബറി, ചിത്തിര, ചന്ദ്ര, ഓണയർ, കാടിറങ്ങുമ്പോൾ, കള്ളി എന്നിങ്ങനെ 9 ടൈറ്റിലാണ് ഓരോ കഥകളും അശ്വതി എഴുതിയിരിക്കുന്നത്. എല്ലാ കഥകളും ഇതിൽ നല്ലതാണ്. ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊക്കൂൺ മുതൽ ആകാശം വരെ, അല്ലെങ്കിൽ കാളി, മൾബറി, ഇതൊക്കെ നമ്മൾ സാധാരണമായിട്ട് എങ്ങനെ സംസാരിക്കുന്നുവോ അതേപോലെ തന്നെ സംസാരിക്കുന്ന രീതിയിലുള്ള എഴുത്തും കുറെ കൂടി റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന, കുറെ കൂടി ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പ്ലോട്ടൊക്കെയുള്ള കഥകളാണ്. കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന് പറയുന്ന കഥ ആനിയമ്മ എന്ന് പറയുന്ന വീട്ടമ്മയുടേതാണ്. ഭർത്താവിനും മക്കൾക്കും വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ആനിയമ്മ നമ്മുടെ എല്ലാ ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകളുടെ ഒരു പ്രതിനിധി കൂടിയാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർ ഒറ്റയ്ക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇനി കാടിറങ്ങുമ്പോൾ എന്ന് പറയുന്ന കഥ നമ്മുടെ സ്ത്രീകളുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയും അതുപോലെ തന്നെ അവർ നേരിടുന്ന മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇനി പ്രണയത്തിന്റെ മറ്റൊരു ഭാവം കാണിച്ചുകൊണ്ട് ചിത്തിര എന്ന് പറയുന്ന ഒരു കഥയും ഇതിനകത്തുണ്ട്. കഥകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കൂട്ടത്തിൽ ബുക്ക്മാർക്കും

വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. Radio Suno 91.7.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station. Bookmark.
0: Bookmark.
1: With RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണിത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 കഥകളാണ് ഈ ഒരു ചെറിയ പുസ്തകത്തിൽ അശ്വതി എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കഥകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ചന്ദ്ര എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു IT പ്രൊഫഷണലാണ്. അവരുടെ ലൈഫിലേക്കുള്ള ഒരു നോട്ടമാണ് ചന്ദ്ര എന്ന് പറയുന്ന കഥ. 3 വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ള സ്ത്രീകളുടെ ജീവിതമാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഈ ഒരു കഥാസമാഹാരത്തിലെ അവസാനത്തെ കഥയായിട്ടുള്ള കള്ളി തുടങ്ങുന്നത്

മനോഹരമായിട്ടുള്ള ഒരു ബസ് യാത്രാ വിവരണത്തോടു കൂടിയാണ്. ഇത്രയും കഥയിൽ ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിലനിർത്തുന്ന ഒരു കഥ കൂടിയാണ് കള്ളി. ശരിക്കും ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീയോളം മറ്റാർക്കും കഴിയില്ല എന്നുള്ളത്. പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ലൈഫിൽ എത്ര പേരൊക്കെ മനസ്സിലാക്കാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടി മനസ്സിലാക്കുന്നിടത്തോളം ഉണ്ടോ എന്നുള്ളത് കുറച്ച് സംശയമാണ്. എന്തായാലും ഈ ഒരു പുസ്തകത്തിലെ ഓരോ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ പെൺകുട്ടിയും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും. ഇനി അതല്ലെങ്കിൽ പുരുഷന്മാരാണ് ഇത് വായിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഓർമ്മകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾ ഓർത്തെടുക്കുന്നുള്ളത് തീർച്ചയാണ്.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
5: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
6: in association with
7: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecue inum avashyamayathellam oriki Daiso.
9: Daiso. Let's make every outing unforgettable.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Hi, njan ningalude Bhama.
13: Bhama.
14: You're listening to
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം
15: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ
16: നമുക്ക് ചുറ്റുമുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പേരുടെ ജീവിതം ഒരു നിറങ്ങളും ചേർക്കാതെ നമുക്ക് മുൻപിൽ തുറന്നു വെക്കുന്ന ഒരു പുസ്തകം വെൽക്കം ബാക്ക് ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നന്ദയാണ് കൂടെയുള്ളത് അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന പുസ്തകത്തിലൂടെയായിരുന്നു ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര ഈ ഒരു പുസ്തകത്തിലെ എഴുത്ത് വെറും കഥകൾ മാത്രമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന് നേരെയുള്ള ഒരു നേർക്കാഴ്ച കൂടിയാണ് ഓരോ വായനക്കാരനെയും ആഴത്തിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എഴുത്ത് ഒരു അവതാരകയിൽ നിന്നും ഒരു എഴുത്തുകാരി എന്ന രീതിയിലേക്ക് അശ്വതി മാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഈ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവതാരക എന്നതിലുപരി ഒരു എഴുത്തുകാരിയായിട്ട് മാത്രമാണ് അശ്വതി നമുക്ക് കാണാനായിട്ട് പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തിൽ അവർ തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ സമയം എന്താ ഇങ്ങനെ അവസാനിക്കാറാവുന്ന സമയത്ത് ആ സ്യൂഷൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴെങ്കിലൊക്കെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാനായിട്ട് മറക്കണ്ട എന്നുള്ളത് അതും ഈ ഒരു പുസ്തകത്തിന്റെ കാര്യത്തിലും റിപ്പീറ്റ് ചെയ്യാണ് എന്തായാലും നെക്സ്റ്റ് ബുക്ക്മാർക്കിൽ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള കുറച്ച് പുസ്തക വിശേഷങ്ങളൊക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ് കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

91.7 FM. 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.